0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ യൂസഫ്, സൂറ റാദ് എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ്.

إلى ما عملوا من عمل فجعلناه هباء فجعلناه

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാന്യ ശ്രോതാക്കൾക്ക് പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് 17 തിങ്കൾ, ഹിജ്റ വർഷം 1448, റബീഉൽ അവൽ 4. ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥവും ഏറ്റവുമധികം ആളുകൾ പിന്തുടരുന്ന ഗ്രന്ഥവും കൂടിയാണ് വിശുദ്ധ ഖുർആൻ. ഏവർക്കും ഇന്നത്തെ പ്രോഗ്രാമുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: ഖുർആൻ റേഡിയോയിൽ തൻസീൽ. ശ്രോതാക്കൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത് സൂറത്തു സുമർ 45 ആയത്ത് മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: بسم الله الرحمن الرحيم.

عملك ولتكونن من الخاسرين. بل الله فاعبد وكن

0: عباده وخسر هنالك الكافرون.
1: بسم الله الرحمن الرحيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, സൂറത്തു സുമർ 45 മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ-കഹ്ഫ് വചനം 10.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക.
2: 90 20 840 840.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കാതോർക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 54-ാമത്തെ വചനം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കൾ, സൂറത്തുൽ അഹ്സാബിലെ 54-ാമത്തെ ചെറിയ ഒരു ആയത്താണ് നമ്മൾ ഇൻഷാല്ലാഹ് ഇന്ന് മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ 53-ാമത്തെ ഒരു ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് വലിയ ആയത്താണ്. നന്നായി റിപ്പീറ്റ് ചെയ്യുകയും കൂടുതൽ തവണ പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കിയത് നിലനിർത്താൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹിഫ്ളുൽ ഖുർആനിലൂടെ കുറച്ച് സമയം മാത്രമേ നമ്മൾ പാരായണം ചെയ്ത് പഠിക്കുന്നുള്ളൂ. ബാക്കി സൂറത്തിൻ്റെ തുടക്കം മുതലൊക്കെ നിരന്തരമായി ആവർത്തിച്ച് പാരായണം ചെയ്യുക എന്നുള്ളത് മനഃപ്പാഠം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ ആ ഭാഗങ്ങൾ കൃത്യമായി പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 53-ാമത്തെ ആയത്ത് പാരായണം ചെയ്ത് 54-ാമത്തെ ആയത്തിൻ്റെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: فإن الله كان بكل شيء عليما.
1: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം മനഃപ്പാഠമാക്കിയത് സൂറത്തുൽ അഹ്സാബിലെ 54-ാമത് വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
5: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന, ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: Peace Radio. Tune to reality.
6: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇമ്രാൻ 141 മുതൽ 148 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. പാരായണം ചെയ്തുകൊണ്ട് അഷ് ഖലീഫ അത്തുനീജി നമുക്കൊപ്പം ചേരുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
1: അധ്യായം 104, സൂറത്തുൽ ഹുമസ. കുത്തിപ്പറയുന്നവർ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 9.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: വൈലുൻ, നാശം, കഷ്ടപ്പാട്. ലികുല്ലി ഹുമസത്തിൻ, എല്ലാ കുത്തിപ്പറയുന്നവർക്കും ഇടിച്ചു താഴ്ത്തുന്നവർക്കും. ലുമസ, ദുഷിച്ചു പറയുന്നവരായ, കുറവാക്കി പറയുന്നവരായ. അന്യരെ കുത്തിപ്പറയുന്നവരും കുറവാക്കുന്നവരുമായ എല്ലാവർക്കും നാശം.
3: വചനം 2.
1: അല്ലദീ ജമഅ, അതായത് ശേഖരിച്ചവൻ, ഒരുമിച്ചു കൂട്ടിയവൻ. മാലൻ, ധനം, സ്വത്ത്. വഅദ്ദദ, അതിനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്ത.
2: അല്ലദീ ജമഅ മാലൻ വഅദ്ദദ,
1: അതായത് ധനം ശേഖരിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനു നാശം.
3: വചനം 3.
1: യഹ്സബു, അവൻ കണക്കാക്കുന്നു, വിചാരിച്ചുകൊണ്ട്. അന്ന മാലഹു, അവന്റെ ധനം ആകുന്നു എന്ന്. അഖ്ലദ, അവനെ ശാശ്വതനാക്കിയിരിക്കുന്നു എന്ന്, സ്ഥിരവാസിയാക്കിയിരിക്കുന്നു.
2: യഹ്സബു അന്ന മാലഹു അഖ്ലദ,
1: അവന്റെ ധനം അവനെ ശാശ്വതനാക്കിയിരിക്കുന്നുവെന്ന് അവൻ വിചാരിക്കുന്നു.
4: കുറെ ധനം ശേഖരിച്ചുണ്ടാക്കുകയും അത് വേണ്ടപ്പെട്ട വിഷയങ്ങളിൽ വിനിയോഗിക്കാതെ അഹങ്കാരപൂർവം അതിന്റെ എണ്ണവും വണ്ണവും മാത്രം ചിന്താവിഷയമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദുഷ്ടന്മാരിൽ സ്വാഭാവികമായും കാണാവുന്ന സമ്പ്രദായമാണ് അന്യരെ കുത്തുവാക്കുകൾ ഉപയോഗിച്ച് ഇടിച്ചു താഴ്ത്തലും കുറ്റവും കുറവും എടുത്തുകാട്ടി ദുഷിച്ചുകൊണ്ടിരിക്കലും. തങ്ങളുടെ ധനം തങ്ങൾക്ക് ഈ ലോകത്ത് ശാശ്വത ജീവിതം നേടിക്കൊടുത്തിട്ടുണ്ടെന്നും തങ്ങളും തങ്ങളുടെ ധനവും ഒരിക്കലും നശിക്കുകയില്ലെന്നുമുള്ള ഭാവമായിരിക്കും ആ ധനപൂജകന്മാരിൽ നിന്ന് പ്രകടമാകുന്നത്. ഇങ്ങനെയുള്ളവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് അള്ളാഹു അവരെ താക്കീത് ചെയ്യുകയാണ്.
3: വചനം 4.
1: കല്ല, വേണ്ട. ലയും ബദന്ന, നിശ്ചയമായും അവൻ ഇടപെടും, എറിയപ്പെടും. ഫിൽ ഹുത്തമ, ഹുത്തമയിൽ.
2: കല്ല, ലയും ബദന്ന ഫിൽ ഹുത്തമ,
1: വേണ്ട, നിശ്ചയമായും അവൻ ഹുത്തമയിൽ അഥവാ ധ്വംസിച്ചു കളയുന്ന നരകത്തിൽ എറിയപ്പെടുന്നതാണ്.
3: വചനം 5.
1: വമാ അദ്രാക, നിനക്കെന്തറിയാം. മൽ ഹുത്തമ,

0: എന്തറിയാം?
1: വചനം 6,
0: നാറുല്ലാഹി, അല്ലാഹുവിന്റെ അഗ്നിയാണ്. അൽ മുഖദ, കത്തിക്കപ്പെട്ട, ജ്വലിപ്പിക്കപ്പെട്ട.
2: നാറുല്ലാഹിൽ മുഖദ,
0: അല്ലാഹുവിന്റെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നിയത്രേ അത്.
1: വചനം 7,
0: അല്ലതീ തത്തലിഉ, എത്തി നോക്കുന്നത്, കയറിച്ചെല്ലുന്നത്. അലൽ അഫ്ഇദ, ഹൃദയങ്ങളുടെ മേൽ.
2: അല്ലതീ തത്തലിഉ അലൽ അഫ്ഇദ,
0: എന്നുവച്ചാൽ ഹൃദയങ്ങളിൽ കയറിച്ചെന്ന് എത്തി നോക്കുന്നത്.
1: വചനം 8,
0: ഇന്നഹ, നിശ്ചയമായും അത്. അലൈഹിം, അവരുടെ മേൽ. മുസ്വദ, അടച്ചു മൂടപ്പെട്ടതായിരിക്കും.
2: ഇന്നഹ അലൈഹിം മുസ്വദ,
0: നിശ്ചയമായും അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെടുന്നതായിരിക്കും.
1: വചനം 9,
0: ഫീ അഅമദിൻ, ചില തൂണുകളിലായിട്ട്. മുമദ്ദദ, നീട്ടിയുണ്ടാക്കപ്പെട്ട, നീണ്ട, വമ്പിച്ച.
2: ഫീ അഅമദിൻ മുമദ്ദദ,
0: നീട്ടിയുണ്ടാക്കപ്പെട്ട വമ്പിച്ച തൂണുകളിലായിക്കൊണ്ട്.
3: അൽഹുത്തമ എന്നത് നരകത്തിന്റെ വിശേഷണ നാമങ്ങളിൽ ഒന്നാകുന്നു. അതിൽ ഇടപെടുന്ന ഏതൊരു വസ്തുവേയും കത്തിച്ച് നശിപ്പിക്കുമാറ് അതികഠിനമായത് എന്ന് സാരം. ഇതിൻ്റെ ഒരു വിശദീകരണമെത്രേ തുടർന്ന് കാണുന്നത്. സാധാരണ അറിയപ്പെടുന്ന അഗ്നിയല്ല നരകാഗ്നി, അള്ളാഹു പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുള്ള കഠിന കഠോരമായ ഒരു പ്രത്യേക അഗ്നിയാണത്. മാംസമോ ബാഹ്യാവയവങ്ങളോ മാത്രമല്ല ആ അഗ്നി എരിച്ചു കളയുന്നത്, ഹൃദയങ്ങളുടെ ഉള്ളോട്ട് കയറിച്ചെന്ന് അവയെയും അത് കടന്നാക്രമിക്കുന്നതാണ്. മാത്രമല്ല, വമ്പിച്ച നെടും തൂണുകൾക്കുള്ളിൽ അവർ ബന്ധിക്കപ്പെടുകയും വാതിലുകൾ അടച്ചു മൂടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ യാതൊരു തരത്തിലുള്ള ആശ്വാസത്തിനും യാതൊരു പഴുതും കിട്ടാതെ നാനാഭാഗത്തൂടെയും അവർ നിത്യയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. എന്നിങ്ങനെ നരകശിക്ഷയുടെ ഗൗരവത്തെപ്പറ്റി അള്ളാഹു വർണ്ണിച്ചിരിക്കുകയാണ്. ഇതെല്ലാം പരലോക സംബന്ധമായ അദൃശ്യ കാര്യങ്ങളാകൊണ്ട് കൂടുതൽ വിശദീകരണം നൽകുക സാധ്യമല്ല. അള്ളാഹുവിൻ്റെ വിവരണത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ഗൗരവം ബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലാക്കാമല്ലോ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.
0: അധ്യായം 105, സൂറത്തുൽ ഫീൽ, ആന. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 5.
3: വിശുദ്ധ കഅബയെ പൊളിച്ചു നീക്കുവാൻ തയ്യാറെടുത്തു വന്ന ഒരു ആനപ്പട്ടാളത്തെ അള്ളാഹു കഠിനമായി ശിക്ഷിച്ചു പരാജയപ്പെടുത്തുകയും ഖുറൈശികളെയും മക്ക നിവാസികളെയും രക്ഷപ്പെടുത്തുകയും ചെയ്ത ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ് ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്നത്. പ്രസ്തുത സംഭവം മുഖേന അള്ളാഹു അവർക്ക് ചെയ്ത അനുഗ്രഹം, അതിലടങ്ങിയ ദൈവിക ദൃഷ്ടാന്തം എന്നിവയെക്കുറിച്ച് അവരെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സൂറത്ത് അവതരിക്കുമ്പോൾ ആ സംഭവത്തിന് ദൃക്സാക്ഷികളായിരുന്ന പലരും അറബികളിൽ ജീവിച്ചിരിപ്പുണ്ട്. ആ നിലക്ക് ഈ അനുസ്മരണം കൂടുതൽ ഫലവത്തായിരിക്കുമല്ലോ. ഖുറൈശികൾക്കിടയിൽ ഒരു വമ്പിച്ച സംഭവമായി ഗണിക്കപ്പെട്ടിരുന്ന അതിൻ്റെ വിശദാംശങ്ങളിൽ ഭിന്നാഭിപ്രായങ്ങൾ കാണാമെങ്കിലും സംഭവത്തിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്. ഹബ്ശ അഥവാ അബിസീനിയയിലെ ചക്രവർത്തിയായിരുന്ന നജാശി അഥവാ നഗാശിയുടെ കീഴിൽ യമൻ ഭരിച്ചിരുന്ന അബ്രഹത്ത് എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു. ചക്രവർത്തിയുടെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടി യമനിൽ ഒരു വമ്പിച്ച ക്രിസ്തീയ ദേവാലയം അവൻ പണിതു. ജനങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുവാൻ വേണ്ടി അവൻ ഒരു ഉപായം കണ്ടുപിടിച്ചു. മക്കയിലേക്ക് ജനങ്ങൾ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന പതിവ് നിർത്തലാക്കി പകരം ആ ദേവാലയത്തിലേക്ക് അവരെ തിരിച്ചുവിടണമെന്നായിരുന്നു പരിപാടി. അതിൽ പ്രതിഷേധിച്ച് ഒരു അറബി ആ ദേവാലയത്തിൽ കടന്ന് മലവിസർജനം നടത്തി വൃത്തികേടാക്കുകയുണ്ടായെന്നും പറയപ്പെടുന്നു. ഏതായാലും ഖുറൈശികളുടെ കഅബ പൊളിച്ചു നീക്കുമെന്ന് ശപഥം ചെയ്തുകൊണ്ട് അബ്രഹത്ത് ഒരു വമ്പിച്ച സേനയുമായി മക്കയിലേക്ക് നീങ്ങി. വഴിമധ്യേ ഒന്നിലധികം സ്ഥലത്തു വെച്ച് ചില അറബി ഗോത്രങ്ങളുമായി സംഘട്ടനത്തിൽ ഏർപ്പെട്ടുവെങ്കിലും അതിലെല്ലാം അബ്രഹത്തും സൈന്യവും ജയിച്ചു മുന്നേറി മക്കയുടെ അടുത്തെത്തി. സൈന്യത്തിൽ ഒന്നോ അധികമോ ആനയും ഉണ്ടായിരുന്നു. ഈ സേനയ്ക്ക് ആനപ്പട്ടാളം എന്ന് പറയപ്പെടുവാൻ ഇതാണ് കാരണം. മക്കയുടെ അടുത്തൊരു സ്ഥലത്ത് വെച്ച് തങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം അറിയിക്കുവാനായി അബ്രഹത്ത് ഖുറൈശികളുടെ അടുക്കലേക്ക് ആളയച്ചു. തങ്ങൾ ഒരു യുദ്ധം നടത്തി നാടു കീഴടക്കുവാൻ ഉദ്ദേശിച്ചു വന്നതല്ലെന്നും കാബ പൊളിച്ചു നീക്കൽ മാത്രമാണ് വരവിന്റെ ഉദ്ദേശ്യമെന്നും അറിയിച്ചു. തങ്ങളുടെ ജീവനെ പോലെ ബഹുമാനിച്ചാദരിച്ചു വന്ന കാബ പൊളിക്കുന്നതിൽ അങ്ങേ അറ്റത്തെ വെറുപ്പും വ്യസനവും ഉണ്ടായെങ്കിലും ആ സൈന്യത്തെ നേരിടുവാനുള്ള കെൽപ്പോ കരുത്തോ അവർക്കുണ്ടായിരുന്നില്ല. ആനപ്പട്ടാളത്തെ നേരിട്ട് കൊണ്ടുള്ള യുദ്ധം അവർക്ക് അപരിചിതമായിരുന്നു. അങ്ങനെ ആ കാഴ്ച തങ്ങൾ കാണരുതെന്നും അതിനാൽ നേരിടാവുന്ന ആപത്തുകൾ തങ്ങൾക്ക് പിണയരുതെന്നും കരുതി അവർ സ്ഥലം വിട്ടു പോവുകയാണുണ്ടായത്. അന്ന് ഖുറൈശികളുടെ നേതാവും കഅബയുടെ മേൽനോട്ടം വഹിക്കുന്ന ആളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബായിരുന്നു. വഴിമധ്യേ അബ്രഹത്ത് അദ്ദേഹത്തിന്റെ 200 ഒട്ടകങ്ങളെ പിടിച്ചടക്കിയിരുന്നു. അബ്രഹത്ത് അദ്ദേഹത്തെ ആളയച്ചു വരുത്തി തന്റെ ലക്ഷ്യത്തെപ്പറ്റി സംസാരിച്ച കൂട്ടത്തിൽ താങ്കൾക്ക് വല്ലതും പറയുവാനുണ്ടോ എന്ന് അന്വേഷിക്കുകയുണ്ടായി. അബ്ദുൽ മുത്തലിബിന്റെ മറുപടി ഇതായിരുന്നു: താങ്കളുടെ ആൾക്കാർ എന്റെ ഒട്ടകത്തെ പിടിച്ചു വച്ചിട്ടുണ്ട്, അവയെ വിട്ടുതരണം. ഇത് കേട്ടപ്പോൾ അബ്രഹത്ത് പരിഹാസപൂർവ്വം ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ പൂർവികന്മാരായി ബഹുമാനിച്ചു വരുന്ന നിങ്ങളുടെ മതകേന്ദ്രം നശിപ്പിക്കുന്നതിനെ കുറിച്ചൊന്നും പറയാനില്ലാതെ കേവലം താങ്കളുടെ ഒട്ടകത്തെക്കുറിച്ച് മാത്രം സംസാരിച്ച നിങ്ങൾ ഒരു കൊള്ളരുതാത്തവൻ തന്നെ. താങ്കളെ കണ്ട മാത്രയിൽ എനിക്ക് തോന്നിയ മതിപ്പ് ഇത് കേട്ടപ്പോൾ നശിച്ചുപോയി. അബ്ദുൽ മുത്തലിബ് പ്രതിവചിച്ചു: ഞാനാണ് ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ. ആ മന്ദിരത്തിന് ഒരു ഉടമസ്ഥനുണ്ട്, അതവൻ രക്ഷിച്ചുകൊള്ളും. അങ്ങനെ മുമ്പിൽ ആനയുമായി സൈന്യം മുന്നോട്ട് വച്ചു. കഅബയുടെ നേർക്ക് തിരിഞ്ഞതോടെ ആന മുട്ടുകുത്തി മുമ്പോട്ടു നീങ്ങാതായി. വളരെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആന മുമ്പോട്ട് അടിവെക്കുന്നില്ല. മറ്റേത് ഭാഗത്തേക്ക് തിരിച്ചാലും അങ്ങോട്ട് തിരിയുവാൻ അതിന് തടസ്സവുമില്ല. അള്ളാഹു അവരിൽ ഒരു തരം പക്ഷിക്കൂട്ടങ്ങളെ നിയോഗിച്ചു. ഒരു പ്രത്യേക തരം കല്ലുകൾ അവ സൈന്യത്തിനുമീതെ വർഷിച്ചു. ഇതുവഴി സൈന്യം നാമാവശേഷമായിത്തീർന്നു. അള്ളാഹു അവന്റെ മന്ദിരത്തെ കാത്തു രക്ഷിക്കുകയും ചെയ്തു. മിക്കവാറും ക്രിസ്താബ്ദം 570-571 ഈ സംഭവം നടക്കുന്നത്. 571 കൊല്ലം ഏപ്രിൽ 2 തീയതിയാണെന്ന് ചിലർ ക്ലിപ്തപ്പെടുത്തി പ്രസ്താവിച്ചിട്ടുമുണ്ട്. ഈ കൊല്ലത്തിലായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഉണ്ടായത്. അറബികളുടെ ഇടയിൽ പൊതുവിലും ഖുറൈശികൾക്കിടയിൽ വിശേഷിച്ചും വളരെ ഗൗരവമേറിയ ഒരു സംഭവമാണിതെന്ന് പറയേണ്ടതില്ലല്ലോ. അതിനാൽ പിന്നീടുണ്ടാകുന്ന സംഭവങ്ങൾ അവർ ആനക്കലഹം മുതൽ കാലം നിർണയിക്കുക പതിവായിത്തീർന്നു. മദീന ഹിജറ മുതൽ വർഷാരംഭം നിർണയിക്കുന്ന പതിവ് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെടുന്നതുവരെ ആ പതിവ് തുടർന്നു പോന്നു. ആനപ്പട്ടാളത്തെ നശിപ്പിച്ച പക്ഷിപ്പട്ടാളം ഏത് തരത്തിലുള്ളതായിരുന്നു? അവ എവിടെ നിന്നു വന്നു? അവ ശത്രുക്കളെ എറിയുവാൻ കൊണ്ടുവന്ന കല്ലുകൾ ഏത് വിധത്തിലുള്ളതായിരുന്നു? സൈന്യത്തിൽ ആ കല്ലുകൾ എന്ത് വിനയാണ് വരുത്തിയത് എന്നൊന്നും തീർത്തു പറയുക നമുക്ക് സാധ്യമല്ല. പലരും പല അഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഒന്നൊന്നായി സ്വീകരിക്കുവാൻ തെളിവുകളില്ല. ഈ അധ്യായത്തിൽ അള്ളാഹു അതിനെപ്പറ്റി പ്രസ്താവിച്ച വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന രൂപത്തിൽ അതിന് യാതൊരു ദുർവ്യാഖ്യാനവും നൽകാതെ നമുക്കത് സ്വീകരിക്കാം, അതു അതേപടി വിശ്വസിക്കുകയും ചെയ്യാം.
4: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
5: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക് അനുയായികൾക്ക് എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുറാൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23rd വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ഖലി.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ. പാരായണം ചെയ്തത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ക്കലി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിൻ്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ, തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 61-ാമത്തെ ആയത്ത്.

0: الحق ذلك بما عصوا وكانوا يعتدون.
1: وإذ قلتم يا موسى ഇവിടെ وإذ قلتم ألا وإذ قلتم وإذ അതുപോലെ قاف ذالم قاف ശ്രദ്ധിക്കണം وإذ قلتم يا موسى لن نصبر ساكنة نون ششم نون ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം മുതമാസിലൻ ലൻ നസ്ബിറ രണ്ട് ഹർക്കത്തിൻ്റെ തോതിൽ അവിടെ ഗുന്ന ചെയ്യണം ലൻ നസ്ബിറ അതുപോലെ സ്വാദാണ് ലൻ നസ്ബിറ അല്ല സ്വാദ് ലൻ നസ് എസ് സാ സി സു എസ് ഇസ്തിഇലാ എന്ന അക്ഷരമാണ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം ലൻ നസ്ബിറ അലാ ത്വആമിൻ ഇവിടെ ത എന്ന അക്ഷരമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ത്വആമല്ല ത ഇത്ബാഖ് എന്ന സിഫത്ത് നൽകി കനപ്പിച്ച് ഉച്ചരിക്കണം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം അലാ ത്വആമിൻ ത്വആമിൻ ഐന് തൊണ്ടയുടെ മധ്യഭാഗം ത്വആമിൻ വ തൻവീനു ശേഷം വ ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം ത്വആമിൻ വാഹിദിൻ ഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം വാഹിദിൻ ഫ തൻവീനു ശേഷം ഫ ഇഖ്ഫാവും ബിഗുന്ന തൻവീനോ നൂനുസാഗിനക്കോ ശേഷം ഫ വരുമ്പോൾ ഗുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം ഇദ്ഗാമ പോലെ ആവരുത് ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കൽ വാഹിദിൻ ഫ ഫ ഫദഉ ലന ഫദഇ ദാലിന് ഖൽഖല ഫദ സുക്കൂനാണ് ഫദഉ ഐൻ ദമ്മ വദ ഫദഉ ലന ഫദഉ ലന റബ്ബക യുഖ്രിജ് ലന യുഖ്രിജ് ജീമിനെ ഖൽഖല ചെയ്യണം യുഖ്രിജ് ലന മിമ്മ മീമിന് ഷദ് മണിക്കണം മിമ്മ തുംബിതു സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം ഇഖ്ലാബ് തുംബിതുൽ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം തുംബിതുൽ അർദു തുംബിതുൽ അർദ് അല്ല ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കുക അതുപോലെ ബാദ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം അതുപോലെ ഇസ്തിഇല എന്ന അക്ഷരമാണ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം അർദു ദാ മിൻ ബഖലിഹ ഇവിടെയും സാക്കിന നൂന് ശേഷം ബാ ഇഖ്ലാബ് ചെയ്യണം മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം മിൻ ബഖലിഹ അതുപോലെ ഖാഫ് മിൻ ബഖ് ബഖ് ഖൽഖല ചെയ്യണം മിൻ ബഖലിഹ വഖിഫാഇഹ ഇവിടെ മദ് മുത്തസിലാണ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം അതോടൊപ്പം വഖിഫ ഫ ആണ് സീനല്ല വഖിസാഇഹ എന്ന് പറയരുത് വഖിഫ ഫ വഖിഫാഇഹ വഫൂമിഹ വഅദസിഹ വബസലിഹ സാദ് വബസ സ വബസലിഹ ഖാല അതസ്തബ്ദിലൂന അല്ലദി ഖാല അതസ്തബ്ദിലൂന അതസ്തബ് ബാഇന ഖൽഖല ചെയ്യണം അതസ്തബ്ദിലൂന അല്ലദി അല്ലദി അല്ലസി അല്ല അല്ലദി ഹുവ ഹുവ തൊണ്ടയുടെ താഴെ ഭാഗം ഹുവ അല്ലദി ഹുവ അദ്ന അദ്ന ദാലിനെ ഖൽഖല ചെയ്യണം അദ്ന ബില്ലദി ഹുവ ഖൈർ ഇവിടെ നിർത്തുമ്പോൾ ഖൈർ റായിനെ തർക്കീഖ് ചെയ്യണം അതുപോലെ മദ് ചെയ്യണം ഏതുപോലെ ലിഇലാഫി ഖുറൈഷ് പോലെയുള്ള മദ്ലീൻ അപ്പോൾ ഇവിടെ ഖൈർ ഇങ്ങനെ ഖൈറെന്ന് വഖഫ് ചെയ്യരുത് ഖൈറല്ല ഖൈർ ഇഹ്ബിത്തു ഇവിടെ ഇഹ്ബിത്തു ഹംസക്ക് വസലിൻ്റെ ഹംസയാണ് അതിന് കെസർ നൽകിക്കൊണ്ടാണ് വായിക്കുന്നത് ഇഹ്ബിത്തു ഇഹ്ബിത്തു സുക്കൂനോ അല്ലെങ്കിൽ അഹ്ബിത്തു ഫതഹൊന്നും അല്ല ഈ കെസറുള്ള ഹംസ ഇഹ്ബിത്തു അതുപോലെ ഹ ഇ ത്വാ ഇതെല്ലാം മഖ്റജ് കൃത്യമായിട്ട് ഉച്ചരിക്കണം ഇഹ്ബിത്തു മിസ്റൻ സാദ് മിസ്റൻ ഫ തൻവീനു ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം ഫഇന്ന ലകും ഫഇന്ന നൂൻ മുശദ്ദഗുന്ന ലകും മീം സാകിനയ്ക്ക് ശേഷം മീം ഇദ്ഗാം മുതമാസിലൈൻ ഒന്നാമത്തെ മീമിനടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം ലകും സഅൽതും വദുരിബത് ദ വദുരിബത് അലൈഹിം വദുരിബത്ത് എന്നല്ല, വദുരിബത്ത് അലൈഹിമുദ്ദില്ല, ദില്ല ദില്ല അല്ല, അദ്ദില്ല. വദുരിബത്ത് അലൈഹിമുദ്ദില്ല. അദ്ദില്ലതു വൽ മസ്കനതു വബാഉ, മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. വബാഉ ബിഗദബിൻ, ബിഗദബിൻ ഗ ബിഗ, അതുപോലെ ദ ضاد بغضب مي تنوين ششم ميم تنوينين ميم ليك ادغام چيد من چوندو چريكنم من الله ذلك بانهم ذلك ذلك لا ذلك بانهم نون شدند منيكنم كانوا يكفرون بايات الله يكفرون بايات الله ويقتلون ويق قاف قلقل چيان ويقتلون النبيين نون مشدغن النبيين بغير الغ توندهيده مغل باغم بغير الحق وقف چيمبول صدقا ഇവിടെ وقف چيمبول حق الحق എന്ന് കൃത്യമായി قلقلയുടെ ഏറ്റവും പിന്നെ വലിയ രൂപം الحق ذلك بما عصوا عين صاد عين صاد مخرج صدقن عصوا عين തൊണ്ടയുടെ മധ്യഭാഗം صاد استعلاء അക്ഷരം സ്വരഭാരത്തിൽ ഉച്ചരിക്കും عصوا അതുപോലെ സുക്കൂനുള്ള വാവിന് ശേഷം വ ഇദ്ഗാം ചെയ്യണം ഒന്നാമത്തെ വാവിനെ അടുത്ത വാവിലേക്ക് ഇദ്ഗാം ചെയ്യണം ഇദ്ഗാമു തമാസിലൈൻ عصوا عصوا ഇങ്ങനെയാണ് പറയുക عصوا എന്നല്ല عصوا എന്ന് ശേഷം വ അല്ല അസൗ വകാനു എന്നാണ് പറയേണ്ടത് വകാനു യഅതദൂൻ ഐൻ യഅതദൂൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക വഇദ്

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു പേജ് വീതം മനഃപാഠമാക്കാവുന്ന രൂപത്തിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ മനഃപാഠമാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 499 പേജ്. പാരായണം നിർവഹിക്കുന്നത് സഅദ് അൽ ഗാമിദി.

0: മാഷാ. പ്രിയ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കിയത് പേജ് നമ്പർ 499, പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഖാമിദി.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം. വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമകളിലെ നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സോഫാത്ത് 123 മുതൽ 182 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ഖാലിദ് അൽ മഹന്ന.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

الأخلاق ومن ذريتهما محسن وظالم لنفسه مبين

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സ്വാഫാത്ത് 123 മുതൽ 182 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ഖാലിദ് അൽ മുഹന്ന. തുടർന്ന് ഹറമൈൻ ലൈവിൽ മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സിൽസല ഒപ്പം സൂറത്തുൽ മാഊൻ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് വലീദ് അഷ്ഷംസാൻ.

0: മഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവിൽ മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സൽസല ഒപ്പം സൂറത്തുൽ മാഊൻ പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് വലീദ് അഷംസാൻ.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: أعوذ بالله من الشيطان الرجيم.

إلى ما عملوا من عمل فجعلناه هباء فجعلناه

أتخذ فلانا خليلا. لقد أضلني عن الذكر بعد إذ جاءني،

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തു ഫുർഖാൻ 10 മുതൽ 34 കൂടി വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. ഇന്ന് സൂറത്തു ത്വാഹ, സൂറത്തുൽ അംബിയാ 112 വരെയുള്ള വചനങ്ങൾ ആണ് തൻസീലിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.

0: നിങ്ങൾ കേട്ടത് തെൻസീൽ. ഇന്ന് സൂറത്തു ത്വാഹ, സൂറത്തുൽ അംബിയ 112 വരെയുള്ള വചനങ്ങളാണ് തെൻസീലിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 6-7 വചനങ്ങൾ നാം പഠിക്കുന്നു. ബഹുദൈവ വിശ്വാസികളുടെ പരസ്പരമുള്ള ഉപദേശമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നത്. നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വതലഖൽ മലഉ മിൻഹും

0: സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ ആറാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി വന്നത്. ആ വചനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല മക്കയിലെ മുശ്രിക്കുകളെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് ഈ വചനത്തിൽ പറയുന്നത്. വൻ ത്വലഖ, വിട്ടുപോയി, അൽ മലഉ മിൻഹും, അവരിൽ നിന്നുള്ള പ്രധാനികൾ, അനിംഷു, നിങ്ങൾ നടക്കുവീൻ എന്ന്, വസ്ബിറു, ക്ഷമിക്കുകയും ചെയ്യുവീൻ, അല ആലിഹത്തിക്കും, നിങ്ങളുടെ ദൈവങ്ങളിൽ, ആരാധ്യ വസ്തുക്കളിൽ, ഇന്ന ഹാദ, നിശ്ചയമായും ഇത്, ലഷയി ഉൻ, ഒരു കാര്യം തന്നെയാകുന്നു, യുറാദ്, ഉദ്ദേശിക്കപ്പെടുന്ന, താൽപര്യപൂർവം ചെയ്യപ്പെടുന്ന. അതായത് അവരിലെ പ്രധാനികൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ടു പോയി, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക, നിങ്ങളുടെ ദൈവങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യുക, തീർച്ചയായും ഇത് ഉദ്ദേശ്യപൂർവം ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ആ വചനമാണ് നമ്മൾ വിശദീകരിച്ചിരുന്നത്. അവിടെ ആ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഈ വചനം ഒരു അവതരണ പശ്ചാത്തലമുള്ള ഒരു വചനമാകുന്നു. അബൂ താലിബിനെ സമീപിച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകന്റെ പ്രബോധനത്തിന് തടസ്സം ചെയ്യാൻ വേണ്ടി, തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ പ്രവാചകൻ അവർക്ക് താൻ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ് തൻ്റെ പ്രബോധനത്തിൻ്റെ കാതലായ ഭാഗം എന്ന് അവരെ കേൾപ്പിച്ചപ്പോൾ അവർ അവിടെ കൂടിയ ആളുകൾ തമ്മിൽ പറഞ്ഞ കാര്യമാണ് വൻ ത്വലഖൽ മലഉ മിൻഹും, അവരിലെ പ്രധാനികൾ പോയി. എന്നിട്ട് അവർ പറഞ്ഞു, അനിംഷു, നിങ്ങൾ പോവുക, വസ്ബിറു ആലിഹതക്കും, നിങ്ങളുടെ ആരാധ്യന്മാരിൽ നിങ്ങൾ ക്ഷമിച്ചു നിൽക്കുക, ഇന്നഹാദ, ഈ പറയുന്ന കാര്യം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറയുന്ന കാര്യം, ലഷയ്ഉൻ, ഒരു കാര്യം തന്നെയാകുന്നു, യുറാദ്, ഉദ്ദേശ്യപൂർവം പറയുന്ന കാര്യം. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, ഇത് മുഹദ്ദിഖീന ഖൗമഹും അല തമസ്സുഖി ബിമാഹും അലൈഹി, ആ സമൂഹം അവർ പരസ്പരം ഒരു പ്രേരിപ്പിക്കലാകുന്നു ഇത്, തങ്ങളുടെ ആരാധ്യ വസ്തുക്കളിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി. മിനശിർക്കി, ശിർക്ക് വിശ്വാസത്തിൽ, ശിർക്കിൻ്റേതായ പ്രവർത്തനത്തിൽ അവർ ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ഉപദേശമാകുന്നു, പരസ്പരമുള്ള പ്രേരിപ്പിക്കലാകുന്നു. ഇസ്തമിറു അലൈഹ, നിങ്ങളതിൽ ഉറച്ചു നിൽക്കുക. വജാഹിദു നുഫൂസക്കും ഫിസ്വബിരി, നിങ്ങളുടെ മനസ്സുകളെ ക്ഷമയിൽ നിങ്ങൾ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കഠിനമായി ക്ഷമിക്കുക. വഅല ഇബാദത്തിഹ, അവയെ ആരാധിക്കുന്ന കാര്യത്തിലും. വല യറുദ്ദക്കും അൻഹ റാദ്ദിൻ, ഒരാളും നിങ്ങളെ ഇതിൽ തടയാതിരിക്കട്ടെ, ഒരാൾക്കും നിങ്ങളെ ഇതിന് പിന്തിരിപ്പിക്കാൻ കഴിയരുത്. വല യസുദ്ദന്നക്കും അൻ ഇബാദത്തിഹ സ്വാദ്ദിൻ, അല്ലാഹുവല്ലാത്ത ഇത്തരം ശക്തികളെ ആരാധിക്കുന്ന ആ ആരാധനയിൽ നിന്ന് ഒരാളും നിങ്ങളെ തടയാതിരിക്കട്ടെ. ഇന്നഹാദ, തീർച്ചയായും ഇത്, അല്ലദി ജാഅ ബിഹി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി കൊണ്ടുവന്ന കാര്യം, മിനൻ നഹി അൻ ഇബാദത്തിഹ, ഈ ആരാധ്യ വസ്തുക്കൾക്ക് ആരാധന അർപ്പിക്കുക എന്ന കാര്യം, അത് ആ പറയുന്ന കാര്യം, ലഷയ്ഉൻ യുറാദ് ഐ യഖ്സുദു യഖ്സുദു, യുറാദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു, ലഹു ഖസ്ദുൻ വനിയ്യത്തുൻ ഗൈറു സാലിഹ, ഇത് പറയുന്ന മുഹമ്മദ് നബിക്ക് പ്രത്യേകം ഉദ്ദേശ്യമുണ്ട്, അത് അവരുടെ കാഴ്ചപ്പാടിൽ സ്വാലിഹല്ലാത്ത, നല്ലതല്ലാത്ത ഒരു ഉദ്ദേശ്യം അതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് തഫ്സീറിൽ കാണാൻ സാധിക്കും, വൻ ത്വലഖൽ മലഉ മിൻഹും എന്ന് പറഞ്ഞ ആയത്ത് വ്യാഖ്യാനിക്കുകയാണ്, ഖാൽ ഇന്നൽ മുറാദ ബിദാലിക അൽ മഷ്യു ബിൽ ഖുദൂമി, ഇവിടെ മഷ്യ, നിങ്ങൾ പോവുകീൻ എന്ന് പറഞ്ഞത്, ബിമഅന അന്നഹും ഇദൻ ത്വലഖു ഹസ ബഅദുഹും ബഅദൻ അലൽ മഷി വസ്സൈരി, ഈ സദസ്സിൽ നിന്ന് അള്ളാഹുവിനെ മാത്രമേ പ്രാർത്ഥിക്കാവൂ ആരാധിക്കാവൂ എന്ന് പറയുന്നിടത്ത് നിന്ന് പോവാനുള്ള പരസ്പരമുള്ള പ്രേരിപ്പിക്കലാകുന്നു അത്. ലി അല്ലാ യഊദു ഫയുഅരിജു അലാ മൻ ത്വലഖു മിൻഹു കഅന്നഹും ഇന്നമാ യൻതലിഖൂന ഫിറാറൻ ഫയൂസി ബഅദുഹും ബഅദൻ ബിൽ മഷി, തമ്മ തമ്മിൽ അവർ പ്രേരിപ്പിക്കുന്നു, അവർ വസ്വിയത്തായി പറയുന്നു, ഇവിടെ നിങ്ങൾ ആരും ഇരിക്കരുത്, നിങ്ങൾ ഇവിടെ നിന്ന് പോവുവീൻ. വൈദാ നദർന ഇലൽ മഅന ഔ ഇലാ ഉമൂമി അഹ്വാലിഹിം ഖുൽന ഇന്നൽ മുറാദ ബിദാലിക അൽ മഷ്യു അല ത്വരീഖതി യഅനി സീറു അല ത്വരീഖതികും വലാ യഹുമ്മന്നകും അഹദുൻ. നിങ്ങൾ നിങ്ങളുടെ മാർഗം തന്നെ സ്വീകരിക്കുക. ഇവിടെ പറയപ്പെടുന്ന അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ആ കാര്യം നിങ്ങൾ, ആ ആദർശം നിങ്ങൾ സ്വീകരിക്കരുത്. സീറു അല ത്വരീഖതികും, നിങ്ങളുടെ മാർഗത്തിലേക്ക്, നിങ്ങളുടെ ആ ത്വരീഖത്തിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. മറ്റൊരാളും നിങ്ങളെ ആകർഷിക്കാതിരിക്കട്ടെ, മറ്റൊരാളും നിങ്ങളെ ആകർഷിക്കാതിരിക്കട്ടെ എന്ന അർത്ഥത്തിലാകുന്നു അവർ പറഞ്ഞത്. ഔലുഹു തആല വസ്ബിറു അല ആലിഹത്തിക്കും യഅനി ഇഹ്ബിസു അൻഫുസക്കും അലൈഹ, നിങ്ങൾ നിങ്ങളെ തന്നെ പിടിച്ചു നിർത്തുക. ലാ തുഹീദു അൻഹ വഹാദാ മിൻ ബാബി തവാസി ബിൽ ബാത്തിലി, ഇത് പരസ്പരം ബാത്തിലിന്റെ കാര്യത്തിലുള്ള ഉപദേശിക്കലാകുന്നു, വസ്വിയത്താകുന്നു. യഖൂലു ബഅദുഹും ലിബഅദിൻ, തമ്മ തമ്മിൽ അവർ പറയുന്നു, ഇംഷു വസ്ബിറു അല ആലിഹത്തിക്കും, നിങ്ങൾ നടക്കുവീൻ, നിങ്ങളുടെ ആരാധ്യന്മാരുടെ കാര്യത്തിൽ നിങ്ങൾ ക്ഷമിക്കുവീൻ. വസ്ബുതു അല ഇബാദത്തിഹ, അവയെ ആരാധിക്കുന്നതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുവീൻ. ഇന്ന ഹാദൽ മദ്കൂർ മിന തൗഹീദി ലശൈഉൻ യുറാദ്, ഈ പറയപ്പെട്ട തൗഹീദുണ്ടല്ലോ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന കാര്യം, അത് ഉദ്ദേശ്യപൂർവ്വം പറയുന്ന കാര്യമാകുന്നു. അതുകൊണ്ട് വസ്ബിറു അല ആലിഹത്തിക്കും യഅനി ഉസ്ബുതു അലൈഹ ഫി ഇബാദത്തിഹ, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ ആരാധിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. വദ്ദിഫാഉ അൻഹ വഅദ്മി ഖുബൂലി കുല്ലി ശൈഇൻ യുബ്തിലുഹ, അതിനെ, ആ ആരാധ്യ വസ്തുക്കളെ പ്രതിരോധിക്കുന്നത് നിങ്ങൾ നിലയുറപ്പിക്കുക. മറ്റുള്ള അഭിപ്രായങ്ങൾ, മറ്റു ഈ ആരാധ്യന്മാരെ സ്വീകരിക്കരുത് എന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക. ഇന്ന ഹാദാ ലശൈഉൻ യുറാദ് ഹാദൽ മുഷാറു ഇലൈഹി മാ ജാബിഹി നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന തൗഹീദി, ഈ പറയപ്പെടുന്ന കാര്യം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന കാര്യം, അത് ഉദ്ദേശ്യപൂർവ്വം പറയുന്ന കാര്യമാകുന്നു. ഇവിടെ യുരീദുഹു മൻ ജാഅബിഹി വഹാദ യദുല്ലു അലാ സിദ്ഖിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉദ്ദേശ്യപൂർവ്വമെന്ന് പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാൻ, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവാചകൻ പരിശ്രമിക്കും, അതിനു വേണ്ടിയാണ് അത് അദ്ദേഹം പറയുന്നത് എന്നാണ് അവർ പ്രവാചകനെക്കുറിച്ച് ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്, ഇത് ഉദ്ദേശ്യപൂർവ്വം പറയുന്ന കാര്യമാകുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ പ്രവാചകന്റെ സത്യത തെളിയിക്കുന്നൊരു വചനം കൂടിയാകുന്നു ഇത്. മഅനാഹു അന്ന ഹാദർ റജുൽ ഖാല ഖൗലൻ, ഈ പറയുന്ന ഇദ്ദേഹം ഒരു വാക്ക് പറയുന്നു. യുരീദുഹു ഫഹുവ ജാദ്ദുൻ ഫീ ഖൗലിഹി, അവിടെ അദ്ദേഹം ഉദ്ദേശ്യപൂർവ്വമാണ് പറയുന്നത്, അത് പ്രാവർത്തികമാക്കാൻ അദ്ദേഹം പരിശ്രമിക്കും, കഠിനമായി പരിശ്രമിക്കും. വശൈഉ അല്ലദീ യുറാദു ലാ ബുദ്ദ അൻ യുസ്അ മുരീദുഹു ലിയുഹഖിഖഹു, ഏതൊരാൾ ഉദ്ദേശ്യപൂർവ്വം ഒരു കാര്യം പറയുന്നുവോ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അയാൾ പരിശ്രമിക്കും. ബിഖിലാഫിൽ ഇൻസാൻ അല്ലദീ യഖൂലുൽ ഖൗൽ ബിലിസാൻ ലാ ബിൽ ഖൗൽ, ചില മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ചില മനുഷ്യന്മാർ വാക്ക് പറയും, പക്ഷേ ആ വാക്കനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല. വലിഹാദ തജിദുല്ലദി യഖൂലുൽ ഖൗൽ ബിലിസാനിഹി വഖൽബിഹി യുസമ്മിമു വയഅസിമു അലാ അന്ന ഹാദ അലാ അൻ യൻഫദ മാ ഖാൽ ലാകിന്നല്ലദി ലാ യുരീദു യകൂനു ഖൗലുഹു ബിലിസാനിഹി സതുഹിയൻ, ചില ആളുകളുടെ വാക്കുകൾ അത് ഉപരിപ്ലവം മാത്രമായിരിക്കും, പുറമേക്ക് പറയുന്ന വാക്കായിരിക്കും, യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൽ ഉദ്ദേശ്യമുണ്ടാവുകയില്ല. അതിൽ നിന്നും തീർത്തും വ്യത്യസ്തനാകുന്നു പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതുകൂടി ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം. തുടർന്ന് ഏഴാമത്തെ വചനം,
1: മാ സമിഅനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ ഇൻ ഹാദാ ഇല്ലഖ്തിലാഖ്. മാ സമിഅനാ ബിഹാദാ, ഇതിനെപ്പറ്റി നാം കേട്ടിട്ടില്ല. ഫിൽ മില്ലത്തി, മത നടപടിയിൽ അല്ലെങ്കിൽ മാർഗത്തിൽ, അൽ ആഖിറ ഒടുവിലത്തെ അവസാനത്തെ, ഇൻ ഹാദ ഇതല്ല,
0: ഇല്ലഖ്തിലാഖ്, ഒരു കൃത്രിമ സൃഷ്ടിയല്ലാതെ അല്ലെങ്കിൽ കെട്ടിയുണ്ടാക്കൽ അല്ലാതെ. അവർ പറഞ്ഞത്, അവസാനത്തെ മത നടപടിയിൽ ഇതിനെപ്പറ്റി നാം കേൾക്കുകയുണ്ടായിട്ടില്ല. ഇതൊരു കൃത്രിമ സൃഷ്ടിയല്ലാതെ മറ്റൊന്നുമല്ല. ഇതാണ് പ്രവാചകൻ തിരുമേനിയെക്കുറിച്ചും പരിശുദ്ധ ഖുർആനിനെക്കുറിച്ചും മുശ്രിക്കുകൾ പറഞ്ഞ ജൽപ്പനം. ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് കാണാം, യുരീദൂന മില്ലത്തൻ നസ്വാറ, ഇവര് അവസാനത്തെ മത നടപടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നസ്വാറാക്കളുടെ, ക്രിസ്ത്യാനികളുടെ മാർഗത്തെക്കുറിച്ചാകുന്നു. ഫമിൻ ഐന അത്ത മുഹമ്മദുൻ ബി തൗഹീദ്, എവിടുന്നാണ് ഈ തൗഹീദുമായി മുഹമ്മദ് വന്നത്? ലഖദ് ഖാലഫന വ ഖാലഫർ നസ്റാനിയ, അദ്ദേഹം ഞങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരാകുന്നു. ഖാലഫ ദീന കൗമിഹി, തന്റെ സമൂഹത്തിന്റെ മതത്തിനും എതിരാകുന്നു. വ ഖാലഫ അഹ്ലുൽ കിതാബ് മിൻ ഖബ്ലിഹി, തന്റെ മുമ്പ് വേദം നൽകപ്പെട്ടവർക്കും അദ്ദേഹം എതിരാകുന്നു. ഫമിൻ ഐന അത്ത ബിഹാദ തൗഹീദ്, അവരുടെ ജൽപ്പനമാണിത്, എവിടെ നിന്നാണ് ഈ തൗഹീദുമായി അദ്ദേഹം വന്നത്? മാ സമിഅന ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ, അവസാനത്തെ മത നടപടിയിൽ നാം ഇത് കേട്ടിട്ടില്ലല്ലോ. ഇതൻ ഇന്ന ഹാദല്ലദീ യഖൂലുഹു മുഹമ്മദുൻ മിന തൗഹീദി, മുഹമ്മദ് പറയുന്ന ഈ തൗഹീദ് ഇല്ലഖ്തിലാഖ്, ഇത് കൃത്രിമ സൃഷ്ടിയാകുന്നു. ഐ ഷൈഉൻ ഇഖ്തലഖഹു വഫ്തറാഹു കദ്ബൻ വസൂറ വബുഹ്താന നഊദു ബില്ലാ, ഇത് ഇദ്ദേഹം കെട്ടിച്ചമച്ച് പറഞ്ഞ, കൃത്രിമമായി ഉണ്ടാക്കി പറഞ്ഞ കാര്യമാകുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ മാ സമിഅന ബിഹാദല്ലദി യദുഊന, ഇദ്ദേഹം ഈ ക്ഷണിക്കുന്ന കാര്യം നാം കേട്ടിട്ടില്ല. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിന തൗഹീദി ഫിൽ മില്ലത്തിൽ ആഖിറ, അവസാനത്തെ മത നടപടിയിൽ ഇങ്ങനെ ഒന്ന് നമ്മൾ കേട്ടിട്ടില്ല. വഖാലൽ ഔഫിയു അൻ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് ഉദ്ധരിക്കപ്പെടുന്നത് കാണാം. മാ സമിഅന ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ യഅനി അന്നസ്റാനിയ, ക്രിസ്ത്യാനികളിൽ അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിൽ ഇങ്ങനെ ഒന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഖാലു ലൗ കാന ഹാദൽ ഖുർആനു ഹഖൻ അഖ്ബറത്നാ ബിഹി അന്നസ്വാറ, ഈ ഖുർആൻ സത്യമായിരുന്നെങ്കിൽ ക്രിസ്ത്യാനികൾ അത് നമ്മോട് പറയുമായിരുന്നു എന്നതാണ് അവരുടെ വാദം, ജൽപ്പനം. വഖാല ഇബ്നു അബ്ബാസ് തഖറുസുൻ, ഇതൊരു അനുമാനിച്ചു പറയലാകുന്നു, ഇതൊരു മതിപ്പ് പറയൽ മാത്രമാകുന്നു. ഇൻ ഹാദ ഇല്ലഖ്തിലാഖ്, ഖാല മുജാഹിദ് വഖതാദ റഹിമഹുമുല്ലാ കദ്ബുൻ, ഇത് കളവാകുന്നു എന്നാണ് അവരുടെ വാദം. അല്ലാമ സഅദി റഹ്മത് പറയുന്നു, മാ സമിഅന ബിഹാദ അൽ ഖൗലുല്ലദീ ഖാലഹു വദ്ദീനുല്ലദീ ദഅ ഇലൈഹി, ഇദ്ദേഹം പറയുന്ന ഈ വാക്കും ഇദ്ദേഹം ക്ഷണിക്കുന്ന മതവും ഫിൽ മില്ലത്തിൽ ആഖിറ, അവസാനത്തെ മത നടപടിയിൽ നാം കണ്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഐ ഫിൽ വഖ്തിൽ അഖീർ ഫലാ അദ്റക്ന അലൈഹി ആബാഅന വല ആബാഅന അദ്റകു ആബാഅഹും അലൈഹി ഫംദു അലല്ലദീ മലാ അലൈഹി ആബാഉകും ഫഇന്നഹുൽ ഹഖ് വമല്ലദി ദഅ ഇലൈഹി മുഹമ്മദുൻ ഇല്ലഖ്തിലാഖുൻ ഇഖ്തലഖഹു വകദിബുൻ ഇഫ്തറാഹ്. ഈ മുഹമ്മദ് പറയുന്ന വാക്യം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നമുക്ക് പരിചയമില്ലാത്തതാകുന്നു, നമ്മുടെ പിതാക്കളോ നമ്മുടെ പൂർവീകരോ അംഗീകരിക്കാത്ത, അവർ കേട്ടിട്ടില്ലാത്ത കാര്യമാകുന്നു എന്നാണ് അവർ ജൽപ്പിക്കുന്നത്. അന്നൽ മുകദ്ദിബീന ലിറസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ ജാഅ ബിഹി മിന തൗഹീദി, പ്രവാചകൻ തിരുമേനി കൊണ്ടുവന്ന അള്ളാഹുവിന്റെ ഏകത്വം, ലൈസ ഇന്ദഹും ദലീലുൻ ഇല്ലാ മാ കാന അലൈഹി ആബാഉഹും ലിഖൗലിഹിം, ഇവർക്ക് അത് സ്വീകരിക്കാതിരിക്കാനുള്ള തടസ്സം തങ്ങളുടെ പൂർവീകർ ഇത് കേട്ടിട്ടില്ല, തങ്ങളുടെ പൂർവീകരന്മാരിൽ നിന്ന് ഇത് കേട്ടിട്ടില്ല എന്ന വാദമാകുന്നു അവരുടേത്. ഇത് യഥാർത്ഥത്തിൽ ഏത് കാലത്തും ഇത്തരം ആളുകൾ, അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് എതിർ നിൽക്കുന്ന ആളുകൾ പറയാറുള്ള, ജൽപ്പിക്കാറുള്ള ഒരു അധ്യാപനമാകുന്നു. അന്ന കുല്ല ഇൻസാനിൽ ലൈസ ഇന്ദഹു ഇൽമുൻ ശറഈയുൻ, ഏതൊരു മനുഷ്യൻ്റെ അടുക്ക് മതപരമായ അറിവില്ലയോ, ഫഇന്നഹു യൽജഉ ഇലാ മാ കാന നാസു അലൈഹി ഫിൽ ആദ, അത്തരം ആളുകൾ തൻ്റെ സമൂഹത്തിലേക്കാണ് അഭയം പ്രാപിക്കുക. ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ നാട്ടുകാരിൽ ഇത്തരം പ്രവണത, ഇത്തരം കാര്യം ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും. വഹാദ കമാ ഹുവ ഫീമൻ സബഖ ഫഹുവ ഫീമൻ ഹദർ, ഇത് മുൻഗാമികളിലും ഇക്കാലത്തുള്ള ആളുകളിലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാകുന്നു. കസീറു മിൻ നാസി തൻഹാഹു അനിൽ മുൻകരി ഫയഖൂൽ ഹാദല്ലദി ഹാദല്ലദി മഷാ അലൈഹി നാസു വഹാദ ലൈസ ബിഹുജ്ജ വഹാദ കമാ അന്നഹു സാബഖ് സാബിഖുൻ ഫഹുവ ഇലൻ ലാഹിഖുൻ. തൻ്റെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ വിശ്വാസങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അവർ പറയും, ഇത് ഞങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യമാകുന്നു, ഞങ്ങളുടെ സമൂഹം ഇത് ആചരിക്കുന്ന ആളുകളാകുന്നു. ഫമിനാസിമൻ ഇദാ അൻകർത്ത അലൈഹിൽ മുൻകർ ഫഖാൽ ഖാല ഹാദ മാലൻ സാലൻ നാസു അലൈഹി ഔ യഖൂലു മാ സമിഅന ബിഹാദ വമിൻഹു ഖൗലു ബഅദുൽ ആമ്മ ഇദാ നുബ്ബിഹു അല ഷൈഇൻ ലം യകൂനു യഅരിഫൂനഹു ഖാലു ഹാദ ദീനുൻ ജദീദ്. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ പ്രവണത ഏതൊരു സമൂഹത്തിനും കാണാൻ കഴിയുന്ന കാര്യമാണ്. അവർക്ക് പരിചയമില്ലാത്തൊരു കാര്യം അവർ തെറ്റായി വിശ്വസിച്ചു പോരുന്ന, തെറ്റായി ആചരിച്ചു പോരുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് അവർ ബോധ്യപ്പെടുത്തിയാൽ, ഖുർആൻ കൊണ്ട് അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ബോധ്യപ്പെടുത്തിയാൽ അവർ പറയും, ഹാദ ദീനുൻ ജദീദ്, ഇതൊരു പുതിയ മതമാകുന്നു. മാ സമിഅന ബിഹാദ, ഇത് ഞങ്ങൾ കേട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ വഹാദ ലൈസ ബിഹുജ്ജത്തിൻ വഇന്നമൽ ഹുജ്ജത്തു അദ്ദലീലുൽ ഖായിമു മിൻ കിതാബില്ലാ വസുന്നത്തി നബിയ്യിഹി അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെ തങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഇതുവരെ ഇങ്ങനെ ഒന്ന് കേട്ടിട്ടില്ല എന്നതുകൊണ്ട് ഞങ്ങളുടെ ആളുകൾ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, ഞങ്ങളുടെ സമൂഹത്തിലുള്ളവർ ഈ വിശ്വാസമാണ് വിശ്വസിക്കുന്നത് എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അത് തെളിവായി സ്വീകരിക്കാൻ പാടില്ല. തെളിവ് എന്നത്, പ്രമാണം എന്നത്, അത് അള്ളാഹുവിൻ്റെ കലാമാകുന്നു, പ്രവാചകൻ്റെ അധ്യാപനങ്ങളാകുന്നു. പക്ഷേ ഖേദകരമായ കാര്യം, പൂർവികന്മാരെയും അതേപോലത്തെ നാട്ടിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളെയും മാമൂലുകളെയും ദീനായി ആചരിക്കുന്ന, ദീനായി മനസ്സിലാക്കുന്ന അത്തരം അന്ധവിശ്വാസങ്ങളെ സ്വീകരിക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ തന്നെ പല ഭാഗത്തും അത്തരം ആളുകളെക്കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. ഞങ്ങൾ ഞങ്ങളുടെ പൂർവികന്മാർ പറഞ്ഞതേ സ്വീകരിക്കൂ, ഞങ്ങളുടെ പൂർവികന്മാരിൽ നിന്ന് ഇങ്ങനൊരു കാര്യം ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. സൂറത്തുൽ ബക്കറയിലും സൂറത്തുൽ മാഇദയിലുമൊക്കെ അള്ളാഹു അത് ആവർത്തിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്, അവലോകാന ആബാഉഹും ലാ യഅഖിലൂന ഷൈഅൻ വലാ യഹ്തദൂൻ. ഈ ആളുകളുടെ പൂർവ്വപിതാക്കന്മാർ ചിന്തിക്കാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരും ആണെങ്കിലും ഈ അവരെയാണോ ഇവർ പിൻപറ്റുന്നത്? അതുകൊണ്ട് നമുക്കും വലിയ പാഠമാണ് ഇത്തരം കാര്യങ്ങൾ നൽകുന്നത്. പ്രമാണം ഏതാണോ, പ്രമാണത്തിൽ എന്താണോ സ്ഥിരപ്പെട്ടത്, അത് സ്വീകരിക്കാനാണ് നാം ബാധ്യസ്ഥരായിട്ടുള്ളത്. നാട്ടിൽ നടക്കുന്ന ആചാരങ്ങളോ മാമൂലുകളോ സ്വീകരിക്കാൻ, അതെത്ര ഭൂരിപക്ഷം വരുന്ന ആളുകളായിരുന്നാലും അവരുടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ മതമായി കണക്കാക്കാൻ ഒരാൾക്കും ബാധ്യതയില്ല എന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാകാൻ അത്തരം നിലപാടുകൾ കാരണമായിത്തീരും എന്നതും കൂട്ടത്തിൽ ശ്രദ്ധയോടുകൂടി ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാകുന്നു. അതാണ് ഈ വചനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. മാ സമിഅന, ഞങ്ങൾ കേട്ടിട്ടില്ല, ബിഹാദ ഇത് ഫിൽ മില്ലത്തിൽ ആഖിറ, അവസാനത്തെ മത നടപടിയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ക്രൈസ്തവതയെക്കുറിച്ചാണ് ഞങ്ങളുടെ പൂർവികരിൽ നിന്ന് കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞത്. ഇൻ ഹാദ ഇല്ലഖ്തിലാഖ്, ഇത് കൃത്രിമ സൃഷ്ടിയാകുന്നു, ഇത് കെട്ടിച്ചമച്ച് പറഞ്ഞു ഉണ്ടാക്കുന്നതാകുന്നു എന്നാണ് അവരുടെ വാദം. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രമാണങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും പിൻപറ്റിക്കൊണ്ട് വിശ്വാസപരമായ കാര്യങ്ങൾ സ്വീകരിക്കാൻ, ആചാരപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങൾ സ്വീകരിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അള്ളാഹു ഈ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 6-7 വചനങ്ങളാണ് നാം പഠിച്ചത്. ബഹുദൈവ വിശ്വാസികളുടെ പരസ്പരമുള്ള ഉപദേശം എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്ത് ദാരിയാത്തിലെ വചനമാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് സൂറത്തു അൽ ഖാരിഅ,
3: അധ്യായം 101. സൂറത്തുൽ ഖാരിഅ, ഭയങ്കര സംഭവം. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 11.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: അൽ ഖാരിഅ, മുട്ടി അലക്കുന്ന സംഭവം.
4: അൽ ഖാരിഅ,
3: മുട്ടി അലക്കുന്ന ആ ഭയങ്കര സംഭവം.
5: വചനം 2.
3: മൽ ഖാരിഅ, എന്താണ് മുട്ടിയലക്കുന്ന സംഭവം?
4: മൽ ഖാരിഅ,
3: മുട്ടി അലക്കുന്ന സംഭവം എന്നാൽ എന്താണ്?
5: വചനം 3.
3: വമാ അദ്റാക, നിനക്ക് എന്തറിയാം? മൽ ഖാരിഅ, മുട്ടി അലക്കുന്ന സംഭവം എന്താണെന്ന്?
4: വമാ അദ്റാക മൽ ഖാരിഅ,
3: മുട്ടി അലക്കുന്ന സംഭവം എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം?
6: വളരെ ഊക്കോടെ മുട്ടി അലക്കുന്നത്, മുട്ടി അലക്കുന്നത് മൂലമുണ്ടാകുന്ന കടുത്ത ശബ്ദം എന്നൊക്കെയാണ് അൽ ഖാരിഅ എന്ന വാക്കിൻ്റെ അർത്ഥം. ഖിയാമത്ത് നാളാണ് ഇവിടെ വിവക്ഷ. കാഹളം ഊതുന്നതുകൊണ്ടും ലോകമാസകലം തട്ടിത്തകരുന്നതുകൊണ്ടും ഉണ്ടാകുന്ന ഘോരശബ്ദവും തുടർന്നുണ്ടാകുന്ന വമ്പിച്ച ഭീകരാവസ്ഥകളും കാരണമായി ഖിയാമത്തിന് ആ പേർ നൽകപ്പെട്ടിരിക്കുന്നു. ഈ വചനങ്ങളിൽ ആ ദിവസത്തിൻ്റെ ഗൗരവത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് അന്നത്തെ ചില സംഭവ വികാസങ്ങളെ അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നു.
5: വചനം 4.
3: യൗമയകൂനു, ആയിത്തീരുന്ന ദിവസം. അന്നാസു, മനുഷ്യർ. കൽ ഫറാശി, പാറ്റ പോലെ. അൽ മബ്സൂസ്, പരത്തപ്പെട്ട, നിരത്തപ്പെട്ട, ചിന്നിച്ചിതറിയ.
4: യൗമയകൂനു അന്നാസു കൽ ഫറാശിൽ മബ്സൂസ്,
3: അതെ, മനുഷ്യൻ ചിന്നിച്ചതെറിയ പാറ്റ പോലെ ആയിത്തീരുന്ന ദിവസം.
5: വചനം 5.
3: വതകൂനുൽ ജിബാലു, പർവ്വതങ്ങൾ ആയിത്തീരും. കൽ ഇഹ്നി, രോമം പോലെ. അൽ മംഫൂഷ്, കടയപ്പെട്ട, ധൂളമായ.

0: പർവ്വതങ്ങൾ കടയപ്പെട്ട രോമം പോലെ ആയിത്തീരുകയും ചെയ്യുന്ന ദിവസം അഥവാ അന്നാണ് ആ സംഭവം.
1: എന്തു വേണം, എന്താണ് സംഭവിക്കുക, ഭാവി എന്തായിരിക്കും എന്നൊന്നും അറിയാതെ അന്ന് മനുഷ്യകോടികൾ അന്തം വിട്ട് ഭയവിഹ്വലരായി ഈയാമ്പാറ്റക്കൂട്ടങ്ങളെപ്പോലെ ചിന്നിച്ചിതറുകയും നിശ്ചലമായി ഉറച്ചു നിൽക്കുന്ന ഈ കൂറ്റൻ പർവ്വതങ്ങളെല്ലാം അന്ന് കടഞ്ഞ രോമമെന്നോണം ധൂളം ധൂളമായി തട്ടിനിരത്തപ്പെടുകയും ചെയ്യും. ഒടുവിൽ കലാശം എന്തായിരിക്കും? അല്ലാഹു പറയുന്നു.
2: വചനം ആറ്.
0: ഫഅമ്മാമൻ, അപ്പോൾ ആർ, യാതൊരുവൻ, തഖുലത്ത്, ഘനപ്പെട്ടു, ഭാരം തൂങ്ങി, മവാസീനു, അവന്റെ തുലാസുകൾ, തൂക്കങ്ങൾ.
3: ഫഅമ്മാമൻ ഫഖുലത്ത് മവാസീനു,
0: അപ്പോൾ യാതൊരുവന്റെ തുലാസുകൾ അഥവാ തൂക്കം ഘനം തൂങ്ങിയോ അവൻ.
2: വചനം ഏഴ്.
0: ഫഹുവ, അപ്പോഴവൻ, ഫീ ഈശത്തിൻ, ഒരു ജീവിതത്തിലായിരിക്കും, ഉപജീവനത്തിലാണ്, റാദിയ, തൃപ്തികരമായ.
3: ഫഹുവ ഫീ ഈശത്തിൻ റാദിയ,
0: അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും.
2: വചനം എട്ട്.
0: വഅമ്മാമൻ, എന്നാൽ യാതൊരുവനോ, ഖഫച്ച്, ലഘുവായി, നേർമയായി, മവാസീനുഹു, അവന്റെ തുലാസുകൾ.
3: വഅമ്മാമൻ ഖഫത്ത് മവാസീനുഹു,
0: എന്നാൽ യാതൊരുവന്റെ തുലാസുകൾ അഥവാ തൂക്കം ലഘുവായോ അവനാകട്ടെ.
2: വചനം ഒമ്പത്.
0: ഫഉമ്മുഹു, എന്നാൽ അവന്റെ മാതാവ്, സങ്കേതസ്ഥാനം, ഹാവിയ, ഹാവിയത്താണ്.
3: ഫഉമ്മുഹു ഹാവിയ,
0: അവന്റെ സങ്കേതം ഹാവിയ അഥവാ അഗാധ നരകം ആകുന്നു.
2: വചനം പത്ത്.
0: വമാ

0: അത് അഥവാ ഹാവിയ എന്താണെന്നു നിനക്ക് എന്തറിയാം?
1: വചനം 11.
0: നാറുൻ, അഗ്നിയത്രേ. ഹാമിയ, ചൂടേറിയ, കടുത്ത ചൂടുള്ള.
2: നാറുൻ ഹാമിയ,
0: ചൂടേറിയ അഗ്നിയത്രേ.
3: ഉമ്മ എന്ന വാക്കിന് മാതാവ്, ഉമ്മ, തള്ള, മൂലം, പ്രധാന ഭാഗം, മർമ്മം, കേന്ദ്രസ്ഥാനം, സങ്കേതം എന്നിങ്ങനെ സന്ദർഭോചിതം പല അർത്ഥങ്ങളും വരുന്നതാണ്. ഒരു ശിശുവിന് അഭയകേന്ദ്രമായുള്ളത് അതിൻ്റെ മാതാവാണല്ലോ. എന്നാൽ കുറ്റവാളികൾക്ക് അഭയകേന്ദ്രമായി വല്ലതും ഉണ്ടോ? ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ അത് നരകം മാത്രമാകുന്നുവെന്നാണ് 9 വചനത്തിൽ സൂചന. ഹാവിയ എന്നാൽ വീഴുന്നത്, ആണ്ടുപോകുന്നത് എന്നൊക്കെ വാക്കർത്ഥം. നരകമാണ് വിവക്ഷ. അത്യഗാധമായ ഒരു തീക്കുണ്ടാരമായതുകൊണ്ട് അതിന് ആ പേർ പറയപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം ഖിയാമത്ത് നാളിൽ തൂക്കിക്കണക്കാക്കപ്പെടുന്നതാണെന്ന് ഖുർആൻ പല സ്ഥലത്തും പ്രസ്താവിച്ചിട്ടുള്ളതാണ്. എന്നാൽ എങ്ങനെയാണ് കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുക? ആ തുലാസ് ഏതു തരത്തിലുള്ളതായിരിക്കും? ഇതൊന്നും തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല. യാതൊരു ദുർവ്യാഖ്യാനവും നൽകാതെയും ഭൗതിക തുലാസുകളോട് താരതമ്യപ്പെടുത്താതെയും നാം അത് വിശ്വസിക്കുന്നു. അതെ, വിശ്വസിക്കണം. പക്ഷേ ഒരു കാര്യം നമുക്ക് ഓർമ്മിക്കാം. നമ്മുടെ ബാഹ്യദൃഷ്ടികൊണ്ട് കാണുവാൻ കഴിയാത്ത പല വസ്തുക്കളുടെയും അളവും തൂക്കവും കണക്കാക്കുന്നതിന് അല്പജ്ഞാനിയായ മനുഷ്യൻ വിവിധ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി വരുന്നു. അപ്പോൾ ഈ ലോക പ്രകൃതിക്കതീതമായ പരലോകത്ത് വെച്ച് മനുഷ്യകർമ്മങ്ങളടക്കമുള്ള ഏതു കാര്യവും തൂക്കിക്കണക്കാക്കുവാനുള്ള ഒരു മാർഗം എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ അള്ളാഹുവിങ്കിലുണ്ടായിരിക്കുമെന്ന് കാണുവാൻ പ്രയാസമുണ്ടോ? ഇല്ല തന്നെ. സൂറത്ത് ആറാഫിൽ അള്ളാഹു പറയുന്നു, വൽവസ്നു യൗമഇദിനിൽ ഹഖ്, ഫമൻ സഖുലത്ത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ ഖഫ്ഫത്ത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനു ബിആയാതിനാ യളിമൂൻ. സൂറത്തുൽ ആറാഫ് 8-9. സാരം: അന്നത്തെ ദിവസം തൂക്കിനോക്കൽ യഥാർത്ഥമായുള്ളതാണ്. അപ്പോൾ യാതൊരുവരുടെ തുലാസുകൾ അഥവാ തൂക്കം ഘനം തൂങ്ങിയോ അവരത്രേ ഭാഗ്യവാന്മാർ. യാതൊരുവരുടെ തൂക്കം ലഘുവായോ അവരത്രേ സ്വയം നഷ്ടപ്പെടുത്തിയവർ. ആ ഭാഗ്യ നഷ്ടങ്ങളുടെ ഒരു വിശദീകരണമാണ് ഈ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. അതേ, സൽക്കർമ്മങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചവർ ഭാഗ്യവാന്മാരും സ്വർഗാവകാശികളും, അതിന് പിന്തൂക്കം വന്നുപോയവർ നഷ്ടക്കാരും നരകാവകാശികളും. അള്ളാഹു നമ്മെ സൽക്കർമ്മങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് സൂറത്തു അൽ ഖാരിഅയുടെ വിവരണം.
5: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി.

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം, അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. ഖത്മുൽ ഖുർആനിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ 9 ജുസ്ഉ ആണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മഹർ അൽ മുഅ്ഖലി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

عدوكم ويستخلفكم في الأرض فينظر كيف تعملون. ولقد

0: ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 9-ാം ജുസ് ആണ് ഇന്ന് ഖത്മുൽ ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ക്കലി.
1: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7 അധ്യായം സൂറത്തു അൽ അറാഫിലെ 40 വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

തുടർന്ന് നാം കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നുകാരികളുടെ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സുറ അൽ ഇൻഫിത്വാർ പാരായണം ചെയ്തുകൊണ്ട് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കിഡ്സ് ടൈം സൂറത്തു അൽ ഇൻഫിത്വാർ പാരായണം ചെയ്തുകൊണ്ട് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ് ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവൻ്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിൻ്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവൻ്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: أعوذ بالله من الشيطان الرجيم
4: للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم

0: يستوي أصحاب النار وأصحاب الجنة، أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله، وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة، هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك، الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر، سبحان الله عما يشركون. هو الله الخالق البارئ المصور، له الأسماء الحسنى، يسبح له ما في السماوات والأرض، وهو العزيز الحكيم.
1: بيس قرآن راديو شروداك الكاتدة مدهرم قرآن بشتا قرآن سورة الحشر 8 മുതൽ 24 വരെ വചനങ്ങൾ.
2: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
3: പീസ് റേഡിയോ.
2: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
3: Peace Radio. Tuned to reality.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തെൻസീൽ. ഇന്ന് സൂറത്ത് സുമർ, സൂറത്ത് മുഅ്മിൻ, സൂറത്ത് ഹാമീം സജദയുടെ 32 വരെയുള്ള വചനങ്ങളാണ് തെൻസീലിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.
4: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ കേട്ടത് തൻസീൽ. ഇന്ന് സൂറത്ത് സുമർ, സൂറത്ത് മുഅ്മിൻ, സൂറത്ത് ഹാമീം സജ്ജദയുടെ 32 വരെയുള്ള വചനങ്ങളാണ് തൻസീലിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറ അഹ്സാബിലെ 53-ാം ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം മുതൽ ആദ്യമൊന്ന് പാരായണം ചെയ്യും.

فانكحوا ولا أن تنكحوا أزواجه

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്കലിതങ്ങളെ കുറിച്ചാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാഅല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാഅല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാഅല്ലാ പറയുന്നത്.
5: ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. هو الله الذي لا إله إلا هو هو الله الذي هو الله.
4: നോക്കൂ, ഈ ആയത്തിലെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഹാ, ശേഷം അള്ളാഹു ഹാ, ഇവിടെയൊക്കെ ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹാ എന്നുള്ള ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹാ ഇൻ്റെ മഖ്റജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും വല്ലാഹു അല്ലദീ ലാ ഇലാ ഇല്ലാഹു, നോക്കൂ, ഹ എന്ന അക്ഷരത്തിൻ്റെ മഹ്റജിലേക്ക് അവിടെ നിന്നും ആ ശബ്ദം കേൾക്കുന്നേയില്ല, അങ്ങനെ വരുന്നേയില്ല ഹ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഈ ആയത്തുകൾ സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ഭാഗങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാഹ്.
5: ഹുവല്ലാഹു അല്ലദീ ഹുവല്ലാഹു അല്ലദീ
4: അല്ലദീ, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അല്ലസി അല്ല അല്ലദീ.
5: ലാ ഇലാഹ മദ് മുൻഫസിലാണ്, 4-5 ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. ലാ ഇലാഹ ഇല്ലഹു. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലഹു എന്ന് പറഞ്ഞു, ഇല്ലഹുവ എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല. വല്ലാഹു ആലം. ഇല്ലഹു ആലിമുൽ ഗൈബി, ആലിം ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ആലിമുൽ ഗൈബി അൽ ഗൈബ് ഗൈന്, ആലിമുൽ ഗൈബി ഗൈന് തൊണ്ടയുടെ മുഗൾ ഭാഗമാണ്. ആലിമുൽ ഗൈബി എന്ന് പറയരുത്, ആലിമുൽ ഗൈബി വശഹാദ വശഹാദ. ഇവിടെ വശഹാദത്തി എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ താഇന് സുക്കൂൻ, ഹാഇൻ്റെ ശബ്ദമാണ് വരിക. വശഹാദ ഹുവർ റഹ്മാനുർ റഹീം, ഹുവർ റഹ്മാൻ, ഹുവ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഹുവ ഹുവർ റഹ്മാനുർ റഹീം, അർ റഹ്മാൻ അർ റഹീം. റാഇനെ തക്രീർ എന്ന ആസിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം. അർ റഹ്മാനുർ റഹീം എന്നല്ല ഹുവർ റഹ്മാനുർ റഹീം ഇങ്ങനെ ഉച്ചരിക്കണം. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത് ഹുവല്ലാഹു ലദീ ലാ ഇലാഹ ഇല്ലാഹു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹുവല്ലാഹു ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികു അൽ മലിക് അല്ല അൽ മലിക്കു. മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്. അൽ മലിക് അല്ല അൽ മലിക്. അൽ മലിക്കുൽ ഖുദ്ദൂസ് ഖാഫ്, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. അൽ ഖുദ്ദൂസു സലാം, അസ്സലാമുൽ മുഅ്മിൻ, അസ്സലാമുൽ മുഅ്മിനു, അൽ മുഅ്മിനു. المؤمن المهيمن, المؤمن مؤمن അല്ല المؤمن, ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ്, എന്നാൽ ഖൽഖല വരാൻ പാടില്ല. المؤمنو അല്ല المؤمنو, മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. المؤمن المهيمن തൊണ്ടയുടെ താഴെ ഭാഗം, മുഹൈമിൻ. അൽ അസീസു, അൽ അസീസ് ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ, അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ മുതകബ്ബിർ. റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി, സുബ്ഹാ ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്, വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ അമ്മ, മീമിന് ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ യുശ്രികൂൻ, ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരുദുൽ സുക്കൂൻ. അടുത്ത ആയത്ത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഹുവല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ ഹ ഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴേ ഭാഗമാണ് ഹ. ഹുവല്ലാ ഹുവല്ലാ എന്ന് പറയരുത്, ഹുവല്ലാഹുൽ ഖാലിഖ് അൽ ഖാലിഖ്. ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, ഖാഫ് അതിൻ്റെയും മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അൽ ഖാലിഖ് രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഖാലിഖ് എന്നല്ല. അൽ ഖാലിഖു ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ, അൽ ബാരിഉ ഹംസ, അൽ ബാരിഉ ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൽ ബാരിഉൽ മുസവ്വിർ, മുസ സ്വാദ് ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. ശേഷം അൽ മുസവ്വിർ, മുസവ്വിർ എന്ന് വഖഫ് ചെയ്ത് മുസവ്വിർ, റാഇനെ തർഖീഖ് ചെയ്യണം. അൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന, ലഹു ഹാ അൽ അസ്മാഉ
4: എല്ലാം തൊണ്ടയുടെ താഴേ ഭാഗമാണ്. കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാ ഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാ ഉൽ ഹുസ്ന, അൽ ഹുസ്ന, അൽ ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗം, അൽ ഹുസ്ന എന്ന് പറയരുത്. يسبح له يسبح له ما في السماوات والارض يسبح حو يسبح له ما في السماوات والارض واللرلل والارض وهو العزيز الحكيم وهو العزيز الحكيم عين حاء തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാഹ്. ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം.
6: هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم

0: المؤمن المهيمن العزيز الجبار المتكبر. سبحان الله سبحان الله عما يشركون. هو الله الخالق البارئ المصور. هو الله الخالق البارئ المصور له الأسماء الحسنى. يسبح له ما في السماوات والأرض وهو العزيز الحكيم.
1: അൽഹംദുലില്ലാ, സൂറത്തുൽ ഹഷർ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് ഇത്തരം ക്ലാസ്സുകൾ കേട്ട് ഖുർആൻ പാരായണം ശരിയാക്കുവാൻ, തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമാക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. സൂറത്തുൽ ഹഷറിലെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
3: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
4: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു, നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
1: ഈ വചനത്തിൽ എടുത്തു കാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
2: വചനം 82. ഫഇൻ തവല്ലൗ, എനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
3: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈക അൽ ബലാഉൽ മുബീൻ,
0: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
1: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
2: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
3: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
0: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
1: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
2: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിങ്കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മലായു ഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻലറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല.

0: السماوات والأرض بالحق ولتجزى كل نفس بما كسبت وهم لا يظلمون.
1: ما شاء الله. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മനഃപാഠം എന്ന പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആൻ പേജ് നമ്പർ 500. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സഅദ് അൽ ആമിദി.
2: ഇരു ഹറമുകളുടെ ആത്മീയ സ്പന്ദനങ്ങൾ നിങ്ങളുടെ കാതുകളിലേക്ക്. വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ നബവിയിൽ നിന്നുമുള്ള അനുഗ്രഹീതമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا

فخلق فسوى فجعل منه الزوجين الذكر والأنثى.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ പാരായണത്തിലേക്ക്.

0: ഈദ്.
1: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണവും നാം കേട്ടുകഴിഞ്ഞു.
2: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണമധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
0: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം, വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: Peace Radio. Tune to reality.
5: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്, അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
6: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
2: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
6: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
2: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് അൽ മുഅല്ലിം സൂറ ആൽ ഇംറാനിലെ 124 മുതൽ 129 വരെ വചനങ്ങളാണ് നമ്മളിന്ന് കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഖലീഫ അത്തുനൈജി.

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സൂറ ആലുംറാനിലെ 124 മുതൽ 129 വരെ വചനങ്ങളാണ്. പാരായണം ചെയ്തത് ഖലീഫ അത്തുനൈചി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. സൂറ ആദിയാത്ത് 1 മുതൽ 11 വരെ.
5: അധ്യായം 100, സൂറത്തുൽ ആദിയാത്ത്, ഓടുന്നവ.

0: എന്നിട്ട് തീ കത്തിക്കുന്നവർ. ഖദ്ഹ, കല്ല് ഉരസിയിട്ട്.
1: ഫൽമൂരിയാതി ഖദ്ഹ,
0: അങ്ങനെ കുളമ്പ് കല്ലിൽ ഉരസി തീ പറപ്പിക്കുന്നവ.
2: വചനം മൂന്ന്.
0: ഫൽമുഗീറാതി, അങ്ങനെ എന്നിട്ട് ആക്രമണം നടത്തുന്നവ. സുബ്ഹ, പ്രഭാതത്തിൽ.
1: ഫൽമുഗീറാതി സുബ്ഹ,
0: അങ്ങനെ പ്രഭാതത്തിൽ ചെന്ന് ആക്രമണം നടത്തുന്നവ.
2: വചനം നാല്.
0: ഫഅസറുന ബിഹി, എന്നിട്ടു അതിൽ അവ ഇളക്കിവിട്ടു, കിളറിപ്പിച്ചു. നഖഅ, പൊടിപടലം.
1: ഫഅസറുന ബിഹി നഖഅ,
0: എന്നിട്ട് അതിൽ അഥവാ പ്രഭാതത്തിൽ അവ പൊടിപടലം ഇളക്കിവിട്ടു.
2: വചനം അഞ്ച്.
0: ഫവസത്തുന, എന്നിട്ടു അങ്ങനെ അവ മധ്യത്തിൽ ചെന്നു. ബിഹി, അതിൽ. ജമ്അ, സംഘത്തിനു, കൂട്ടത്തിൽ.
1: ഫവസത്തുന ബിഹി ജമ്അ,
0: എന്നിട്ട് അതിൽ അഥവാ പ്രഭാതത്തിൽ അവ ശത്രു സംഘത്തിനു നടുവിൽ പ്രവേശിച്ചു.
3: ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഒത്തിണങ്ങിയ മുന്തിയതരം കുതിരകളെക്കൊണ്ട് സത്യം ചെയ്തു പറയുന്നു എന്ന് സാരം. അതിശീഘ്രം കിതച്ചുപാഞ്ഞുകൊണ്ട് ഓട്ടത്തിന്റെ ഊക്കും വേഗതയും നിമിത്തം കാലുകൾ കല്ലിൽ ഉരസി തീപ്പറപ്പിച്ചുകൊണ്ട് ശത്രുക്കൾ എഴുന്നേറ്റ് പുറത്തു വരും മുമ്പായി പ്രഭാതവേളയിൽ തന്നെ അവരുടെ താവളത്തിലെത്തി ആക്രമണം നടത്തിക്കൊണ്ട് അന്തരീക്ഷം പൊടിപടലത്താൽ മൂടുമാറ് ജാഗ്രതയിൽ ശത്രുമധ്യേ കടന്നുചെന്നു പടനടത്തുന്നവ എന്നിങ്ങനെയാണ് കുതിരകളുടെ ഗുണങ്ങളായി അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത്. യന്ത്രീകൃത യുദ്ധസാമഗ്രികൾ പ്രചാരത്തിൽ വരുന്നതുവരെ യുദ്ധരംഗങ്ങളിൽ കുതിരയ്ക്ക് വമ്പിച്ച സ്ഥാനമാണുണ്ടായിരുന്നത്. ധർമ്മസമരങ്ങൾക്ക് കുതിരകളെ സജ്ജമാക്കുന്നതിനും കുതിരപ്പയറ്റുകൾ പരിശീലിപ്പിക്കുന്നതിനും ഇസ്ലാമിൽ വളരെ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾക്കു വേണ്ടി നിങ്ങൾ കഴിയും പ്രകാരം ശക്തിയും കെട്ടിപ്പോഷിപ്പിച്ച കുതിരകളെയും നിങ്ങൾ തയ്യാറാക്കി വെക്കണമെന്നും അതുമൂലം അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾക്ക് ഭീതിപ്പെടുത്താമെന്നും സൂറത്തു അൻഫാൽ 60 അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് സ്മരണീയമാകുന്നു. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അവൻ്റെ വാഗ്ദാനത്തെ സത്യമാക്കിക്കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു കുതിരയെ വല്ലവരും മുടക്കിവെച്ചാൽ അതിന് വയറു നിറക്കുന്നതും ദാഹം തീർക്കുന്നതും അതു കാഷ്ടിക്കുന്നതും മൂത്രിക്കുന്നതുമെല്ലാം തന്നെ ഖിയാമത്തു നാളിൽ അവരുടെ തുലാസിൽ ഉണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അരുളി ചെയ്തിരിക്കുന്നു. ബുഖാരി. അഥവാ അതിനുവേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അതിൻ്റെ ചലനങ്ങൾക്കും അവർക്ക് പുണ്യം ലഭിക്കുമെന്നും അവയെല്ലാം അവരുടെ സൽക്കർമ്മങ്ങളായി ഗണിക്കപ്പെടുമെന്നും താൽപ്പര്യം. ഉത്തമ ഗുണങ്ങളോടുകൂടിയ കുതിരകളെ തയ്യാറാക്കി വെക്കുവാനുള്ള പ്രോത്സാഹനവും കുതിരകളുടെ ഉത്തമ ഗുണങ്ങൾ ഏതൊക്കെയാണെന്നുള്ള സൂചനയും ഈ സത്യവാചകങ്ങളിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് പറയാം. മനുഷ്യൻ്റെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണ് ഈ സത്യം മുഖേന അള്ളാഹു എടുത്തു കാട്ടുന്നത്. അള്ളാഹു പറയുന്നു.
2: വചനം ആറ്.
0: ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ. ലിറബ്ബിഹി, അവൻ്റെ റബ്ബിനോട്. ലക്കനൂദ്, നന്ദികെട്ടവൻ തന്നെയാണ്.
1: ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലക്കനൂദ്,
0: നിശ്ചയമായും മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് നന്ദികെട്ടവൻ തന്നെ.
2: വചനം ഏഴ്.
0: വഇന്നഹു, നിശ്ചയമായും അവൻ. അലാദാലി, അതിൻ്റെ മേൽ. ലഷഹീദ്, സാക്ഷ്യം വഹിക്കുന്നവൻ തന്നെ.
1: വഇന്നഹു അലാദാലിക ലഷഹീദ്,
0: നിശ്ചയമായും അവൻ അതിനു സാക്ഷ്യം നൽകുന്നവനും തന്നെ.
2: വചനം എട്ട്.
0: വഇന്നഹു, നിശ്ചയമായും അവൻ. ലിഹുബ്ബിൽ ഖൈരി, നല്ലതിനോടുള്ള സ്നേഹത്തിൽ. ലഷദീദ്, കഠിനമായവൻ തന്നെ.
1: വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലഷദീദ്,
0: നിശ്ചയമായും അവൻ നല്ലതിനോട് അഥവാ ധനത്തോടു സ്നേഹത്തിൽ കാഠിന്യമുള്ളവനും തന്നെയാണ്.
3: മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കി അവന് വേണ്ടുന്ന ആരോഗ്യം, ധനം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊടുത്ത് രക്ഷിച്ചു വളർത്തിപ്പോരുന്ന അവൻ്റെ രക്ഷിതാവാണല്ലോ അള്ളാഹു. അവനെക്കുറിച്ചുള്ള ബോധമോ ഭയപ്പാടോ ഇല്ലാതെ, അവൻ്റെ കൽപ്പനകൾ മാനിക്കാതെ, അവൻ്റെ മുമ്പിൽ തലകുനിക്കാതെ, അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയും കൂറുമില്ലാതെ കഴിഞ്ഞുകൂടുകയാണ് മനുഷ്യൻ. അവൻ തന്നെ അതിന് സാക്ഷ്യവും വഹിക്കുന്നുണ്ട്. അവൻ്റെ സ്ഥിതിഗതികൾ, അവൻ്റെ വാക്കുകൾ

0: പ്രവൃത്തികൾ എന്നിവയും അവന്റെ മനസ്സാക്ഷി പോലും അതിന് സാക്ഷിയാണ്. പരപ്രേരണകളും സ്ഥാപിത താൽപ്പര്യങ്ങളും ഒഴിച്ചു നിർത്തി അല്പനേരം അവനൊന്ന് മനസ്സ് തുറന്നു ചിന്തിച്ചു നോക്കിയാൽ അവന്റെ മനസ്സാക്ഷി തന്നെ അവനോടത് തുറന്നു പറയും. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന് പകരം ഐഹിക സുഖ സൗകര്യങ്ങളിലാണ് അവന്റെ ശ്രദ്ധ അവൻ കേന്ദ്രീകരിക്കുന്നത്. ധനമാണ് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനായി എന്തു മാർഗവും അവൻ സ്വീകരിക്കും. കിട്ടിയതെല്ലാം സ്വായത്തമാക്കും. കയ്യിലണഞ്ഞത് ചിലവാക്കാൻ കൂട്ടാക്കുകയില്ല. അവിടെയും നന്ദികേടു തന്നെ. ഏഴാം വചനത്തിൽ വഇന്നഹു, നിശ്ചയമായും അവൻ എന്ന വാക്കിലെ സർവനാമം അഥവാ ലമീർ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് മനുഷ്യനാണ് എന്ന നിലക്കാണ് മുകളിൽ നാം വിവരിച്ചത്. അള്ളാഹുവാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്നും വരാം. ചില വ്യാഖ്യാതാക്കൾ ആ നിലക്കാണ് ആ വചനം വ്യാഖ്യാനിച്ചിരിക്കുന്നതും. മനുഷ്യന്റെ നന്ദികേടിന് അള്ളാഹു സാക്ഷിയാണ്, അഥവാ അവൻ അതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് എന്നായിരിക്കും അപ്പോൾ സാരം. അൽ ഖൈർ എന്നാൽ നല്ലത്, ഗുണം, ഉത്തമമായത് എന്നൊക്കെ വാക്കർത്ഥമാകുന്നു. ധനം ഒരു നല്ല വസ്തുവായി ഗണിക്കപ്പെടുന്നതുകൊണ്ട് ധനത്തെ അല്ലെങ്കിൽ ധനാധിക്യത്തെ ഉദ്ദേശിച്ചും ആ പദം ഉപയോഗിക്കാറുണ്ട്. സൂറത്തുൽ ബഖറ 180 ഈ അർത്ഥത്തിൽ ആ പദം അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ധനത്തെ മാത്രമല്ല, ഇഹത്തിൽ നന്നായി ഗണിക്കപ്പെടുന്ന എല്ലാറ്റിനെയും ഉദ്ദേശിച്ചാണ് അത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വെക്കുന്നതിലും അസാംഗത്യം കാണുന്നില്ല. ആ വചനത്തിന്റെ താല്പര്യം അപ്പോഴും വ്യക്തമാണല്ലോ. അള്ളാഹു ആലം. നന്ദിയില്ലാത്ത മനുഷ്യനെ അള്ളാഹു താക്കീത് ചെയ്യുന്നു.
1: വചനം 9.
2: അഫലാ യഅലമു, എന്നാൽ അവൻ അറിയുന്നില്ലേ, അറിഞ്ഞുകൂടെ. ഇദാ ബുഅ്തിറ, ഇളക്കി മറിക്കപ്പെട്ടാൽ, പുറത്തെടുക്കപ്പെട്ടാൽ. മാ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളത്.
3: അഫലാ യഅലമു ഇദാ ബുഅ്തിറ മാ ഫിൽ ഖുബൂർ,
2: എന്നാൽ അവൻ അറിയുന്നില്ലേ ഖബറുകളിലുള്ളത് ഇളക്കി മറിച്ചു പുറത്താക്കപ്പെട്ടാൽ.
1: വചനം 10.
2: വഹസ്സില, വരുത്തപ്പെടുകയും വെളിക്കു കൊണ്ടുവരപ്പെടുകയും. മാ ഫിസ് സുദൂർ, നെഞ്ചുകളിലുള്ളത്, ഹൃദയങ്ങളിലുള്ളത്.
3: വഹസ്സില മാ ഫിസ് സുദൂർ,
2: നെഞ്ച് അഥവാ ഹൃദയങ്ങളിലുള്ളത് വെളിക്കു വരുത്തപ്പെടുകയും ചെയ്താൽ അഥവാ എന്തായിരിക്കും അപ്പോൾ അവന്റെ സ്ഥിതി.
1: വചനം 11.
2: ഇന്ന റബ്ബഹും, നിശ്ചയമായും അവരുടെ റബ്ബ്. ബിഹിം, അവരെപ്പറ്റി. യൗമ ഇദിൻ, ആ ദിവസം. ല ഖബീർ, സൂക്ഷ്മജ്ഞാനി തന്നെ.
3: ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൻ ല ഖബീർ,
2: നിശ്ചയമായും അന്നത്തെ ദിവസം അവരെപ്പറ്റി അവരുടെ റബ്ബ് സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെ.
0: മരണപ്പെട്ടവരെല്ലാം ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ഓരോരുത്തൻ്റെയും ഹൃദയത്തിൽ ഒളിഞ്ഞുകിടപ്പുള്ള വിചാരവികാര രഹസ്യങ്ങളെല്ലാം വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസമുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നില്ലേ? അവൻ്റെ ഒരൊറ്റ രഹസ്യവും അന്ന് വെളിക്ക് വരാതിരിക്കയില്ല. എല്ലാം അള്ളാഹു ശരിക്കും സൂക്ഷ്മമായും അറിയുന്നവനാണ്. ഇതവർ ഓർത്തുകൊള്ളട്ടെ.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറ ആദിയാത്ത് 1-11.
5: ഖുർആൻ എന്ന മഹല് ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
6: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന,
7: ഖുർആനൻ അജബ.
5: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം, സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ്. ഇന്ന് സൂറത്തു സോഫാത്തിലെ 20-21 വചനങ്ങൾ കേൾക്കാം. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സൂറത്തു സ്വാഫാത്തിലെ 20-ാമത്തെ വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. 20-21 വചനങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു സ്വാഫാത്തിലെ തന്നെ 19-ാമത്തെ വചനമാണ് നമ്മൾ വിശദീകരിച്ചത്. അതിൽ സത്യനിഷേധികളുടെ വാക്ക്, അവർ പറയുന്ന കാര്യം അള്ളാഹു എടുത്തു പറഞ്ഞതിന് ശേഷം ഖിയാമത്ത് നാള് സംഭവിക്കുന്നതിനെ കുറിച്ചാണ് 19-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. അതൊരു ഘോരമായ ശബ്ദമായിരിക്കും, അപ്പോൾ അവർ നോക്കുന്നവരായിരിക്കും. അതുവരെ അതിനെ നിഷേധിച്ച അവർ, വളരെ ധിക്കാരപൂർവ്വം സംസാരിച്ച അവർ, എന്നാൽ ഖിയാമത്ത് നാള് സംഭവിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമാണ് 20-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്. വഖാലു, അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, ഹാദാ യൗമുദ്ദീൻ, ഇത് അല്ലെങ്കിൽ ഇതാകുന്നു പ്രതിഫലനാൾ, പ്രതിഫലത്തിൻ്റെ ദിവസം. യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു എന്നാണ് വഖാലു എന്ന് പറഞ്ഞാൽ വാവ് അതുഫിനു വേണ്ടിയാണ്, അവർ പറയുകയും ചെയ്തു. എന്നാൽ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം യാതൊരു സംശയവും വേണ്ട, അത് ഗണ്ണിതമായ കാര്യമാണെന്നറിയിക്കാൻ മാളി ഫിഅൽ ഉപയോഗിക്കാറുള്ളത്. ഖുർആനിൽ പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ കാണാൻ സാധിക്കും. ഇത് സംഭവിച്ച കാര്യമല്ല, അള്ളാഹു പ്രയോഗിച്ചത് വഖാലു, അവർ പറഞ്ഞു എന്നാണ്. എന്നാൽ ഭാവി കാലത്തെയാണ് ഉദ്ദേശിക്കുന്നത്, വഖാലു, അവർ പറയും. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഭാവി കാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഭൂതകാലക്രിയ അല്ലെങ്കിൽ മാളിയായ ഫിഅൽ ഉപയോഗിക്കുന്നത്? അതിന് മുഫസ്സിറുകൾ പറഞ്ഞ കാരണം, ഗണ്ണിതമായൊരു കാര്യം യാതൊരു സംശയവുമില്ല എന്നതുകൊണ്ടാണ് അള്ളാഹു അത് ആ രൂപത്തിൽ പ്രയോഗിക്കുന്നത് എന്നാണ്. പിന്നെ അവർ പറയുന്ന കാര്യം, യാ വൈലന, ഞങ്ങളുടെ നാശമേ. വൈൽ എന്ന് പറഞ്ഞാൽ നാശം എന്നാണ് അർത്ഥം. അൽ ഹലാക്ക്, നാശം. ദഅഉ അലാ അൻഫുസിഹിം ബിൽ വൈലി വൽ ഹലാക്കി, ഞങ്ങൾക്ക് നാശമേ എന്ന് സ്വന്തത്തിൻ്റെ മേൽ അവർ പറയുന്നു. ലഅല്ലഹും യൻജൗന മിനൽ അദാബ് അല്ലദീ തഹഖഖു അന്നഹു യൻതളിറുഹും. എന്തിനാണ് അവരങ്ങനെ പറയുന്നത്? എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്നാണ് ആ വാക്കിൽ അടങ്ങിയിരിക്കുന്ന ധ്വനി. ഞങ്ങളുടെ നാശമേ എന്ന് വിളിച്ചു പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് മോചിതരാകാൻ സാധിക്കുമോ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഹാദാ യൗമുൽ ഹിസാബ്, ഹാദാ യൗമുൽ ജസാ, ഫഖാലത് ലഹുമുൽ മലായിക, ഈ അവരെത്തിപ്പെട്ടിരിക്കുന്ന, നമ്മളെല്ലാവരും എത്തിപ്പെടാൻ പോകുന്ന ആ ദിവസം എന്ന് പറഞ്ഞാൽ അത് വിചാരണയുടെ ദിവസമാണ്, പ്രതിഫലം നൽകുന്ന ദിവസമാണ്. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ, യൗം എന്ന് പറഞ്ഞാൽ ദിവസം, ദീൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം, അമല് എന്ന അർത്ഥവുമുണ്ട്, അതേപോലെ തന്നെ പ്രതിഫലം എന്ന അർത്ഥവുമുണ്ട്. ദീൻ മതം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഫഖാലത്ത് ലഹുമുൽ മലായിക, മലക്കുകൾ അവരോട് പറയും. ഔ ഖാല ലഹും അഹ്ലുൽ ഇൽമി മിൻ അഹ്ലിൽ ഈമാൻ, ഈ ഹാദാ യൗമുദ്ദീൻ എന്ന് പറയുന്നത് അവർ തന്നെയാണെന്നും, അല്ല അത് മലക്കുകൾ അവരോട് പറയുന്നതാണെന്നും, അല്ല അറിവുള്ള സത്യവിശ്വാസികൾ അവരോട് പറയുമെന്ന് ആണെന്നും മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഹാദാ യൗമുൽ ഫസ്ലില്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, തുടർന്നുള്ള വചനത്തിൽ കാണാം. ഹാദാ, ഇത് യൗമുൽ ഫസ്ലി, തീരുമാനത്തിൻ്റെ ദിവസമാകുന്നു. ഏതാണ് തീരുമാനത്തിൻ്റെ ദിവസം? അല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിച്ചു തള്ളിയിരുന്ന ആ തീരുമാനത്തിന് ദിവസമാകുന്നു ഇത് എന്ന് തുടർന്നുള്ള വചനത്തിൽ പറയുന്ന ആ കാര്യം തന്നെയാണ് ഇതെന്ന് പറഞ്ഞത് കാണാം. അല്ലാമ ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, യുഖ്ബിറു തആല അൻ ഖീലിൽ കുഫാരി യൗമിൽ ഖിയാമ, കാഫിരീങ്ങൾ ഖിയാമത്ത് നാളിൽ പറയുന്ന കാര്യം അള്ളാഹ് അറിയിക്കുകയാണ്. എന്താണ് അവർ പറയുക? അന്നഹും യർജിഊന അല അൻഫുസിഹിം ബിൽ മലാമ, അവർ സ്വന്തത്തെയാണ് ആക്ഷേപിക്കുന്നത്, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ നാശത്തിൽ അകപ്പെട്ടല്ലോ. വയഅതരിഫൂന ബി അന്നഹും കാനൂ ളാലിമീൻ, അവർ സ്വയം ഏറ്റുപറയുന്നു തങ്ങൾ അക്രമികളായിരുന്നു എന്നത്. ലി അംഫുസിഹിം സ്വന്തത്തിന്റെ മേൽ. എവിടെയാണ് അക്രമികളായിരുന്നത്? ഫിദ്ദാരി ദുനിയാ, ഏ ദുനിയാവിലെ ഭവനത്തിൽ, ദുനിയാവിൽ ജീവിക്കുമ്പോൾ തങ്ങൾ അക്രമികളായിരുന്നുവെന്ന് അവർ സ്വയം പറയുകയാണ്. എപ്പോഴാണ് പറയുന്നത്? ഫഇദാ ആയനു അഹ്വാലൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഭീകരമായ കാഴ്ചകൾ കാണുമ്പോൾ. നദിമു കുല്ല നദമിൻ, എല്ലാ ഖേദവും, എങ്ങനെയൊക്കെ ഖേദം പ്രകടിപ്പിക്കാൻ സാധിക്കുമോ അതൊക്കെ അവർ പ്രകടിപ്പിക്കും. ഹൈസു ലാ യംഫഉഹുമുന്നദം, പക്ഷേ അവിടെ എന്ത് തലയിട്ട് കരഞ്ഞിട്ടും നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടും എന്ത് ഖേദപ്രകടനം നടത്തിയിട്ടും ലാ യംഫഉഹുമുന്നദം, ഖേദം പ്രയോജനപ്പെടാത്തൊരു ദിവസമാണത്. അതാണ് അല്ലാമ ഇബ്നു കസീർ റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്. വഖാലു യാ വൈലന ഹാദാ യൗമുദ്ദീൻ, അവർ പറയും ഞങ്ങളുടെ നാശമേ ഇതാകുന്നു പ്രതിഫലത്തിന് ദിവസം. വഫി സൂറത്ത് യാസീൻ, അള്ളാഹു സൂറത്ത് യാസീനിൽ പറഞ്ഞിട്ടുണ്ട് വനുഫിഖ ഫിസ്സൂർ ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, കാഹളത്തിൽ ഊതപ്പെടും. അപ്പോൾ അവർ ഖബറുകളിൽ നിന്ന് ഒഴുകി വരുന്നതാകുന്നു. ഇലാ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കിലേക്ക്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, അവിടെയും കാണാം. ഖാലു, അവർ പറയും യാ വൈലനാ, ഞങ്ങളുടെ നാശമേ. മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാണ് ഞങ്ങളെ ഉറക്ക സ്ഥലത്ത് നിന്ന് വിളിച്ചുണർത്തിയത്? അപ്പൊ പറയപ്പെടും ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ, ഇത് പരമകാരുണ്യകന്റെ വാഗ്ദാനമാകുന്നു. മുർസലീങ്ങൾ അഥവാ ദൂതന്മാരുടെ വാക്ക് സത്യമായി പുലർന്നതാകുന്നു എന്ന് പറയും എന്ന് സൂറത്ത് യാസീനിലെ 51-52 വചനങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ തന്നെ തഫ്സീറുകൾ കാണാം. വൽ വൈലു മഅനാഹു ഹുനാ ഷിദ്ദത്തു തഹസ്സുരി വൽ അദാബ്, ഈ വൈൽ എന്നവർ പറയുന്നത്, യാ വൈലന എന്ന് പറയുന്നത് ഖേദത്തിൻ്റെ കാഠിന്യമാണ് അറിയിക്കുന്നത്. ഞങ്ങൾ നശിച്ചല്ലോ, ഞങ്ങളുടെ നാശമേ എന്ന് പറയുന്നത്. അള്ളാഹു സൂറത്തുൽ മുർസലാത്തിൽ പറഞ്ഞല്ലോ, വൈലു യൗമ ഇദിൽ മുഖദ്ദിബീൻ, അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയ ആളുകൾക്ക് നാശം. അപ്പോൾ ആ നിഷേധം ഉള്ള ആളുകളുടെ സ്വഭാവമായി, അവർക്ക് സംഭവിക്കുന്ന കാര്യമായി തന്നെയാണ്, നിഷേധികളായി ജീവിച്ചവർക്ക് സംഭവിക്കുന്ന ദുരന്തമാണ് അള്ളാഹു ഈ വചനത്തിലും പറയുന്നത്. ഇനി ഹാദാ യൗമുദ്ദീൻ വതഖൂലു ലഹും അൽ മലായിക ഹാദാ യൗമുദ്ദീൻ വലാകിന്ന സ്വഹീഹ്, ഒരു വ്യാഖ്യാന പ്രകാരം ഈ പറയുന്നത്, ഇതാകുന്നു പ്രതിഫലത്തിന് ദിവസം എന്ന് പറയുന്നത് മലക്കുകൾ അവരോട് പറയുന്ന കാര്യമാണെന്നാണ്. പക്ഷേ വളരെ സ്വഹീഹായത് മറ്റൊരു വ്യാഖ്യാനം, അന്നഹു മിൻ കലാമിൽ മുൻകിരീന, ഇത് നിഷേധികൾ തന്നെ പറയുന്നതാണ്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ പരലോകത്ത് നിഷേധിച്ച, മരണശേഷമുള്ള ജീവിതത്ത് നിഷേധിച്ച ആ ആളുകൾ തന്നെയാണ് പറയുന്നത്. യഅനി അന്നഹും ഫീ ദാലിക്കൽ യൗമി യുഖിറൂൻ, ഖിയാമത്ത് നാളിൽ അവർ അതൊക്കെ അവർ അംഗീകരിക്കും. ബിയൗമിദ്ദീനി വലാകിൻ ലാ യംഫഉഹും ഇല്ലാ ഖറാർ ലാ യംഫഉഹുൽ ഇഖറാറു ഹീന ഇദിൻ, ഖിയാമത്ത് നാളിൽ ആ ഇഖറാറു കൊണ്ട്, ആ സ്ഥിരീകരിക്കൽ കൊണ്ട്, അത് അംഗീകരിച്ചതുകൊണ്ട് യാതൊന്നും അവർക്ക് നേടാൻ സാധിക്കുകയില്ല. ഫഹും യുഖിറൂന ബിഹാദൽ യൗമി ഇദാ ഷാഹദൂ, എപ്പോഴാണ് അവർ ഇതിനെ അംഗീകരിക്കുന്നത്? അത് കാണുമ്പോഴാണ് അംഗീകരിക്കുന്നത്. ഖിയാമത്ത് നാൾ നേർക്കുനേരെ കാണുമ്പോൾ അവർ അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും നേടാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ദീൻ എന്നതിന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ലക്കും ദീനുക്കും വലിയ ദീൻ, അവിടെ ഒരു ദീനുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മതം. മാലിക് യൗമിദ്ദീൻ, സൂറത്തുൽ ഫാത്തിഹയിലെ വചനം, അവിടുത്തെ ദീൻ എന്ന് പറഞ്ഞാൽ ജസാ എന്നർത്ഥത്തിലാണ്, പ്രതിഫലം എന്നർത്ഥത്തിലാകുന്നു. ആ രണ്ട് അർത്ഥത്തിലും ആ പദം പ്രയോഗിക്കാറുണ്ട്. സൂറത്ത് സ്വാഫാത്തിലെ തന്നെ തൊട്ടടുത്ത വചനം, ഈ പറഞ്ഞ വചനത്തിന് ശേഷമുള്ള വചനം, ഹാദ യൗമുൽ ഫസ്ലില്ലദീ കുന്തും ബിഹി തുകദ്ദിബൂൻ. ഹാദ ഇത് യൗമുൽ ഫസ്ലി തീരുമാനത്തിന് ദിവസമാകുന്നു, അല്ലെങ്കിൽ വേർതിരിക്കുന്ന ദിവസമാകുന്നു. വേറെ ഒരു വ്യാഖ്യാന പ്രകാരം നിർണായകമായ ഒരു ദിവസമാകുന്നു. അല്ലദീ കുന്തും നിങ്ങളായിരുന്നു, ബിഹി അതിനെക്കൊണ്ട്, തുകദ്ദിബൂൻ നിഷേധിച്ചിരുന്നു, നിങ്ങൾ നിഷേധിക്കുന്നവരായിരുന്നു. ഫസ്വല യഫ്സിലു ഫസ്ൽ, സൂറത്തുൻ നബയിൽ കാണാം, ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത. ഇന്ന യൗമൽ ഫസ്ലി, തീർച്ചയായും തീരുമാനത്തിൻ്റെ ദിവസം അത്, കാന മീഖാത, സമയം നിർണയിക്കപ്പെട്ടതാകുന്നു. ഖിയാമത്താളിനെ കുറിച്ചാണ് പരാമർശം. അതാണ് യൗമുൽ ഫസ്ല്. പിന്നെ കുന്തും എന്ന് പറഞ്ഞാൽ നിങ്ങളായി. അല്ലദീ കുന്തും, നിങ്ങളായിരുന്നു, ബിഹി ആ ദിവസത്തെക്കൊണ്ട്, തുകദ്ദിബൂൻ കദ്ദബ യുകദ്ദിബു തക്ദീബ്, അതേപോലെ തന്നെ കിദ്ദാബ്. കദ്ദബ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു. അപ്പോൾ ആ ദിവസത്തെ നിങ്ങൾ നിഷേധിച്ചിരുന്നു, ആ നിഷേധിച്ചിരുന്ന ദിവസമാകുന്നു ഇത് എന്നർത്ഥം. ഇദാകാനമിൻ കലാമിൽ മലായിക്ക ഫല ഇഷ്കാല ഫീഹി, ഇത് മലക്കുകളുടെ വാക്കാണെന്ന് പറഞ്ഞാൽ അത് യാതൊരു സംശയവുമില്ല. ലി അന്നഹും യുഖാതബൂന യുഖാതിബൂന ഖൗമൻ യുകദ്ദിബൂന ബിഹി. നേരത്തെ പറഞ്ഞ ഹാദ യൗമുദ്ദീൻ എന്ന് പറഞ്ഞ ആ വാക്ക് അത് മലക്കുകൾ പറഞ്ഞതാണെന്ന് പറയുന്നത് അതിനോട് ചേർത്ത് ഇതും മലക്കുകളുടെ വാക്കാണെന്ന് പറയാൻ സാധിക്കും. അതെങ്ങനെയാണ്? നിഷേധികൾക്ക് മുമ്പിൽ ആണ് മലക്കുകൾ ഇത് പറയുന്നതിൽ. അന്നഹു ഇദാ അദിയനന്നാസ വ ഹസബു വജൂസു ഇൻ ഫസലു, ആളുകൾക്ക് തങ്ങളുടെ മതമനുസരിച്ച് കർമ്മങ്ങൾക്കനുസരിച്ച് കൊണ്ട് പ്രതിഫലം നൽകപ്പെടുമ്പോൾ, അവർ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ, അവർ ഇൻ ഫസല ബഅദുഹും അലാ ബഅദിൻ ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖും ഫിസ്സഈർ, ആളുകൾ വേർതിരിയും. ഒരു വീട്ടിൽ തന്നെയുള്ളവർ, ഒരു നാട്ടിലുള്ളവർ, ഒരു സംഘടനയിലുള്ളവർ, ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കൾ, അങ്ങനെ ഒന്നിച്ച് കഴിഞ്ഞവരെല്ലാം വേർതിരിഞ്ഞു പോകുന്നു. അപ്പോൾ വേർതിരിവിൻ്റെ, വേർപിരിക്കലിൻ്റെ ദിവസമാകുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗാവകാശികളെ സ്വർഗത്തിലേക്കും നരകാവകാശികളെ നരകത്തിലേക്കും വേർതിരിക്കും എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് കാണാം. وقد يفصل بين المرء وابيه وبين المرء وامه وبين المرء واقربائه ليه മനുഷ്യന്റെയും തന്റെ പിതാവിന്റെയും മാതാവിന്റെയും സഹോദരങ്ങളുടെയും മക്കളുടെയും ഒക്കെ ഇടയിൽ വേർതിരിവ് ഉണ്ടാകും. ഹാഉലാഇ ഫിൽ ജന്ന വഹാഉലാഇ ഫിന്നാർ, ഒരു കൂട്ടർ നരകത്തിലേക്കും മറ്റൊരു കൂട്ടർ സ്വർഗ്ഗത്തിലേക്കുമായിരിക്കും. സുമ്മിയ യൗമുൽ ഫസ്ൽ, ഈ യൗമുൽ ഫസ്ൽ എന്ന് പേര് നൽകാൻ കാരണം ലിഅന്നഹു യഫ്സിലു ഫീഹി ബൈനൽ ഖലായിഖ്, മറ്റൊരു വ്യാഖ്യാന പ്രകാരം സൃഷ്ടികൾക്കിടയിൽ തീരുമാനം നടത്തുന്ന ദിവസമാകുന്നു അന്ന്. അല്ലേ, സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും കക്ഷികൾക്കിടയിൽ എന്താണ് സത്യമെന്നും എന്താണ് അസത്യമെന്നും വേർതിരിക്കും, തീരുമാനം നടത്തും. വസുമ്മിയ യൗമുൽ ഫസ്ൽ അയ്ദൻ, അതേപോലെ തന്നെ ആ പേര് കിട്ടാൻ മറ്റൊരു കാരണം, ലി അന്നഹു യഫ്സിലു ബൈനൽ ഖലായിഖി ബിൽ ഹുക്മി ബൈനഹും ബിൽ അദൽ, സൃഷ്ടികൾക്കിടയിൽ ന്യായമായ നിലയിൽ, നീതിനിഷ്ഠമായ നിലയിൽ ഹുക്മ് അഥവാ വിധി കൽപ്പിക്കും. അതാണ് മറ്റൊരു വ്യാഖ്യാനം. ഹാദ യൗമുൽ ഫസ്ൽ, ഇതാകുന്നു തീരുമാനത്തിന് ദിവസം, ഇതാകുന്നു വേർതിരിവിൻ്റെ ദിവസം, ഇതാകുന്നു ഗണ്ഡിതമായി നീതിനിഷ്ഠമായി തീർപ്പ് കൽപ്പിക്കുന്ന ദിവസം. ഇതെല്ലാം ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറീങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. നാം ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരി സഹോദരങ്ങളെ, എല്ലാവരെയും അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗത്തിലൂടെ ആണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ, ആ നിലയിലാണ് ജീവിക്കുന്നതെങ്കിൽ, തീർച്ചയായും നേരത്തെ പരാമർശിച്ച ഖിയാമത്ത് നാളിൽ യൗമുൽ ഫസ്ൽ എന്ന് പറഞ്ഞ ആ വേർതിരിക്കലിൻ്റെ ദിവസം എല്ലാവർക്കും ഒന്നിച്ച് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആ വഴിയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ആ വഴിയിലൂടെയാണ് നമ്മുടെ കുടുംബത്തെ നമ്മൾ നയിക്കുന്നതെങ്കിൽ, നേരെ മറിച്ചാണെങ്കിലോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, മക്കളുടെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ, മാതാപിതാക്കളുടെ കാര്യത്തിൽ, അതേപോലെ സഹോദരി സഹോദരങ്ങളുടെ കാര്യത്തിൽ ദീനുമായി ദീനിയായ ഉത്ബോധനങ്ങൾ, അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അത് കണിശമായി നമ്മൾ നൽകുന്നില്ലെങ്കിൽ തീർച്ചയായും ഈ പറയപ്പെട്ട ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും വേർതിരിക്കുന്ന വേളയിൽ കഠിന കടോരമായ ആ നരകത്തിൻ്റെ ആളുകളിൽ രണ്ട് ഭാഗത്തുമുള്ളവർ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഥവാ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിഞ്ഞു പോകുന്നൊരു വളരെ ദുഃഖകരമായ കാഴ്ചയായിരിക്കും കാണേണ്ടി വരിക. അതുകൊണ്ട് ആ ആയത്തുമായി നാം നമ്മളെ തന്നെ ഒന്ന് തട്ടിച്ചു നോക്കുക. അള്ളാഹുവിൻ്റെ വചനം, ഹാദാ യൗമുൽ ഫസ്ൽ, ഇതാകുന്നു തീരുമാനത്തിൻ്റെ ദിവസം, അല്ലെങ്കിൽ ഇതാകുന്നു വേർതിരിവിൻ്റെ ദിവസം, സ്വർഗാവകാശികളെയും നരകാവകാശികളെയും വേർതിരിക്കുന്ന ദിവസം. ആ ദിവസത്തിൽ സ്വർഗാവകാശികളിൽ ഉൾപ്പെടാൻ, സത്യത്തിൻ്റെ കക്ഷിയിൽ ഉൾപ്പെടാൻ തീരുമാനത്തിൻ്റെ ദിവസം യഥാർത്ഥത്തിൽ ഹഖിൻ്റെ വിഭാഗത്തിൽ ഉൾപ്പെടാൻ ഉള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടിയുള്ള കഠിനമായ പ്രയത്നം, അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതാണ് ആ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം, പാഠം. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഗ്രന്ഥം കൃത്യമായും അതേപോലെ തന്നെ ശരിയായ രൂപത്തിലും പഠിക്കാനും മനസ്സിലാക്കാനും അതുൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെയും നമ്മുടെ കുടുംബത്തെയും മുഴുവൻ സത്യവിശ്വാസികളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകല്ലാഹ് ഖൈർ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം, സൂറത്തു സ്വാഫാത്തിലെ 20-21 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആൻ ഒടുക്കം മുതൽ അവസാനം വരെ പാരായണം ശ്രവിക്കുന്നതിന് വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ തൻസീൽ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ ഹജ്ജ്, സൂറ മുഅ്മിനൂൻ എന്നീ സൂറത്തുകളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്ഹറാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.

0: اللهم جل.
1: ولا نكلف نفسا إلا وسعها ولدينا كتاب ينطق بالحق.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറ ഹജ്ജ്, സൂറ മുഅ്മിനൂൻ എന്നീ സൂറത്തുകളാണ് ഷെയ്ഖ് അബ്ദുല്ലാസീസ് അസ്സഹ്റാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. തങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ കൊണ്ട് ലോകപ്രശസ്തിയാർജിച്ച, ലോകശ്രദ്ധയാർജിച്ച കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നമ്മൾ കിഡ്സ് ടൈമിൽ കേൾക്കാറുള്ളത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ മുത്തഫഫീനിലെ 18 മുതൽ 36 വരെയുള്ള വചനങ്ങളാണ്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മാഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ മുത്തഫഫീനിലെ 18 മുതൽ 36 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ. മുഴുവനായി കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടികളിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 8 ജുസ്ഇന്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം അൽഹാഫിൽ മാഹിർ അൽ മുഹക്കലി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ما شاء الله, ജസാകും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ 8-ാം ജുസ്ഇന്റെ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിച്ചത് അൽഹാഫിൽ മാഹിർ അൽ മുഅക്ലി.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തു കാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈക അൽ ബലാഉൽ മുബീൻ.
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിങ്കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മലായുദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻലറൂൻ, അവർ നോക്കപ്പെടുക, കാത്തു നിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.
2: وَإِذَا رَأَى الَّذِينَ ظَلَمُوا الْعَذَابَ فَلَا يُخَفَّفُ عَنْهُمْ وَلَا هُمْ يُنظَرُونَ.
0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞ് ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചുമടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല. എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: نور على مر الزمان تألقا وأضاء للدنيا طريقا.
6: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നുകൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ്. ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 502-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി നമുക്കൊപ്പം ചേരുന്നു.

മഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുറാൻ റേഡിയോ മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 502 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദിയാണ് ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.

0: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കാതോർക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 54-ാമത്തെ വചനം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കൾ, സൂറത്തുൽ അഹ്സാബിലെ 54-ാമത്തെ ചെറിയ ഒരു ആയത്താണ് നമ്മൾ ഇൻഷാല്ലാ ഇന്ന് മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ 53-ാമത്തെ ഒരു ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് വലിയ ആയത്താണ്. നന്നായി റിപ്പീറ്റ് ചെയ്യുകയും കൂടുതൽ തവണ പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കിയത് നിലനിർത്താൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹിഫ്ളുൽ ഖുർആനിലൂടെ കുറച്ച് സമയം മാത്രമേ നമ്മൾ പാരായണം ചെയ്ത് പഠിക്കുന്നുള്ളൂ. ബാക്കി സൂറത്തിൻ്റെ തുടക്കം മുതലൊക്കെ നിരന്തരമായി ആവർത്തിച്ച് പാരായണം ചെയ്യുക എന്നുള്ളത് മനഃപ്പാഠം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ ആ ഭാഗങ്ങൾ കൃത്യമായി പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 53-ാമത്തെ ആയത്ത് പാരായണം ചെയ്ത് 54-ാമത്തെ ആയത്തിൻ്റെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

فإن الله كان بكل شيء عليما فإن الله كان بكل شيء عليما

0: فإن الله كان بكل شيء عليما.
1: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം മനഃപ്പാഠമാക്കിയത് സൂറത്തുൽ അഹ്സാബിലെ 54-ാമത് വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. വിശുദ്ധ ഖുർആനിലെ വിവിധ ഭാഗങ്ങൾ വ്യത്യസ്ത കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരമാണ് പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഖുർആൻ സൂറത്തു നൂർ 1-64 വരെയും സൂറ ഫുർഖാൻ 1-77 വരെയും വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ അബ്ദുൽ അസീസ് അസ്സഹ്റാനി.

0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ക്ലാസ്സിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സൂറത്തുൽ ബഖറ 62-63 വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ ബഖറയിലെ 62-63 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. ഇന്നല്ലദീന, ഇന്ന നൂന് ശബ്ദുണ്ട്, മണിക്കണം. അല്ലദീന അല്ലസീന എന്നല്ല, അല്ലദീന ഇന്നല്ലദീന. ആമനു വല്ലദീന വല്ലദീന ഹാദു ഹാദു ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. ഹാദു വന്നസാറ സാദ്, അതുപോലെ നൂന് ശബ്ദുണ്ട്, മണിക്കണം. സാദ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്, അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. സാ, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സാ വന്ന സാ. അതേസമയം രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂട്ടിപ്പിടിച്ച് റൗണ്ട് ഷേപ്പിലാക്കുകയും ചെയ്യരുത്. വന്ന സോ അല്ല, വന്ന സാറ. വസ്സാബിഈന സാദ്, വസ്സാബിഈന മൻ ആമന. ഇവിടെ ഇസ്ഹാർ ചെയ്യണം, വെളിവാക്കണം. സാക്കിനാ നൂനിന് ശേഷം ഹംസ വരുമ്പോൾ വെളിവാക്കുകയാണ് വേണ്ടത്. അതേസമയം മന്നാമന എന്നാണ് പലപ്പോഴും അധികം ആളുകളും ഓതാറുള്ളത്. മന്നാമന ബില്ലായി എന്നല്ല, മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി. വൽയൗമിൽ ആഖിരി അല്ല, ലാഖിരി അല്ല, വൽയൗമിൽ ആഖിരി. ഹംസ ഉച്ചരിക്കണം കൃത്യമായിട്ട്. وعمل صالحا وعمل عين തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. وعمل صالحا فلهم صاد صالحا ح തൊണ്ടയുടെ മധ്യഭാഗം صالحا فلهم تنوين ശേഷം ف اخفا بغنه അവ്യക്തമാക്കി മണിക്കണം. صالحا فلهم فلهم اجرهم فلهم مجرهم الا ഫലഹും മജ്റുഹും അല്ല, മീമിനെ കൊണ്ടല്ല പറയേണ്ടത്. അ ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഫലഹും അ ഫലഹും അജ്റുഹും. അജ് ജീമിന് സുക്കൂൻ ഖൽഖല ചെയ്യണം, അതുപോലെ റാഇന് ദമ്മാണ്. അജ്റു അജ്റുഹും ഇൻദ റബ്ബിഹിം ഇൻദ ഇഖ്ഫാഉ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഇൻദ റബ്ബിഹിം ولا خوف عليهم ولا خوف ولا خوف عليهم ولا هم عليهم و ساكنه ميمിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. عليهم و عليهم و عليهم ولا هم يحزنون يحزنون. അടുത്ത ആയത്ത്, وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَإِذْ أَخَذْنَا وَإِذْ ذَلِكَ أَخَذْ أَخَذْ خَاءُ ذَلِكَ ذَلَّم കൃത്യമായിട്ട് അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അഖസ്ന എന്നൊന്നും പറയരുത്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ അല്ല, وَإِذْ أَخَذْنَا مِيثَاقَكُمْ. മീസാഖ് അല്ല, ഫ ആണ്, സീൻ ആയി പോവരുത്. മീസാഖ് ഖ തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് മഖ്റജ്. മീസാഖക്കും വറഫഅന, ഇവിടെയും സാക്കിന മീമിന് ശേഷം വ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. മീസാഖക്കും വറഫഅന വറഫഅ വറഫഅന ഫൗഖകും ത്തൂറ ഫൗഖകും ഖാഫ് കാഫ് അല്ല, മഖ്റജ് കൃത്യമായിരിക്കണം. ഫൗഖകും ത്തൂറ ത്തീ ത്തു അത്ത ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത്. ഫൗഖകും ത്തൂറ ഖുദൂ മാ ഖ ഖുദൂ മാ ആതൈനാകും. ഇവിടെ മാ ആതൈനാകും മദ് മുൻഫസിൽ, മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസയുണ്ട്, നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. മാ ആതൈനാകും ആതൈനാകും ബി സാക്കിന മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫ ഷഫവി, അവ്യക്തമാക്കി അവിടെ മണിക്കണം. ആതൈനാകും ബിഖുവ ബിഖുവതിൻ ബിഖുവ ഖാഫ് ബിഖുവതിൻ വദ്കുറു തൻവീനു ശേഷം വ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ബിഖുവതിൻ വദ്കുറു. വസ്കുറു അല്ല, വദ്കുറു واذكروا واذكروا ما فيه لعلكم تتقون واذكروا ما فيه لعلكم
ലഅല്ലക്കും അല്ല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. ലഅല്ലക്കും, ലഅല്ലക്കും തത്തഖൂൻ, തത്തഖൂൻ അല്ല തത്ത, തത്തഖൂൻ. ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മുഗൾ ഭാഗത്തിൻ്റെ മേലെ ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഖാഫ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കണം, തത്തഖൂൻ. ഇൻഷാ അല്ലാ ഒന്നുകൂടെ കേൾക്കാം.

0: സൂറത്തുൽ ബഖറയിലെ 62-63 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. പാരായണത്തിൽ തജ്വീദ് നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് അബദ്ധങ്ങളില്ലാതെ ഓതുവാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ബാറകല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 62-63 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂറാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയുടെ സമയമാണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഉമർ അൽ നബറാവി.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽമുഅല്ലിം.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: പ്രിയ ശ്രോതാക്കളെ,

0: കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്തു സ്വാഫാത്തിലെ 27 മുതൽ 29 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വഅഖബല ബഅദുഹും അലാ ബഅദി.

സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 27-28 വചനങ്ങളാണ് ഉദിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ 27-ാമത്തെ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആനിലെ മറ്റു പല സൂറത്തുകളിലും പരാമർശിക്കപ്പെട്ട ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ സൂറത്ത് ഇബ്രാഹീമിലെ ഒരു വചനമാണ് അവസാനം നമ്മൾ മനസ്സിലാക്കിയത്. നേതാക്കന്മാരും അനുയായികളും പരലോകത്ത് വരുന്ന ആ രംഗം അള്ളാഹു വ്യക്തമാക്കുകയാണ്. നിങ്ങൾക്ക് നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് വല്ലതും ചെയ്തു തരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ആ അനുയായികളോട് നേതാക്കന്മാർ പറയും, ലൗ ഹദാനല്ലാഹു ലഹദൈനാകും, അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കും മാർഗദർശനം നൽകുമായിരുന്നു, പക്ഷേ സവാഉൻ അലൈനാ, നിങ്ങളുടെയും നമ്മുടെയും മേൽ സമമാകുന്നു. അജസിഉനാ അം സബർനാ, നമ്മൾ പൊറുതികേട് കാണിച്ചതുകൊണ്ടോ ക്ഷമിച്ചതുകൊണ്ടോ കാര്യമില്ല, രണ്ടും സമമാകുന്നു. മാലനാ മിം മഹീസ്, ഒരു മോചനത്തിൻ്റെ മാർഗവും നമ്മുടെ മുമ്പിലില്ല. സഹോദരങ്ങളെ, വളരെ ഗൗരവതരമായ കാര്യമാണ് അള്ളാഹു ഈ വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ആ നിലയിൽ ജീവിക്കുന്ന, ഈ വചനത്തിൽ പറയുന്ന ആ സ്വഭാവത്തിൽ ജീവിക്കുന്ന ആളുകളെ ധാരാളമായി നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. പാമരന്മാരായ മനുഷ്യർ, സാധാരണക്കാരായ ആളുകൾ, പക്ഷേ നേതാക്കന്മാരാൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ തങ്ങൾ വഞ്ചിക്കപ്പെട്ടതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുക, അത് ഖിയാമത്ത് നാളിലായിരിക്കുമെന്നതാണ് ഗൗരവതരമായ കാര്യം. സൂറത്തു ഗാഫിറിൽ കാണാം, وَإِذْ يَتَحَاجُّونَ فِي النَّارِ فَيَقُولُ الضُّعَفَاءُ لِلَّذِينَ اسْتَكْبَرُوا إِنَّا كُنَّا لَكُمْ تَبَعًا فَهَلْ أَنْتُمْ مُغْنُونَ عَنَّا

0: الله قد حكم بين العباد وإذ يتحاجون في النار അവർ നരകത്തിൽ ന്യായവാദം നടത്തുന്ന രംഗം. ഫയഖൂലു ദുഅഫാഉ ലില്ലദീന ഇസ്തക്ബറു തങ്ങളുടെ നേതാക്കന്മാരെ നോക്കിക്കൊണ്ട്, അഹങ്കാരികളായ നേതാക്കന്മാരെ കൊണ്ട് ദുർബലന്മാർ പറയും, ഇന്നാ കുന്നാലക്കും തബഅ ഞങ്ങൾ നിങ്ങളെയാണ് പിൻപറ്റിയിരുന്നത്. ഫഹൽ അൻതും മുഗ്നൂന അന്നാ നസീബം മിനന്നാർ നരകത്തിൽ നിന്ന് വല്ല വിഹിതവും ഒന്ന് കുറച്ചു തരാൻ, ഒഴിവാക്കിത്തരാൻ നിങ്ങൾക്ക് കഴിയുമോ? ഖാലല്ലദീന ഇസ്തക്ബറു നേതാക്കന്മാരു പറയും, അഹങ്കാരികളായ അവർ പറയും, ഇന്നാ കുല്ലും ഫീഹാ നമ്മളെല്ലാവരും അതിലാകുന്നു. ഇന്നല്ലാഹ ഖദ് ഹകമ ബൈനൽ ഇബാദ് തീർച്ചയായും അല്ലാഹു ദാസന്മാർക്കിടയിൽ തീരുമാനിച്ചിരിക്കുന്നു, തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വളരെയധികം ചിന്തിക്കേണ്ടുന്ന, ആലോചിക്കേണ്ട കാര്യമാണ് അല്ലാഹു മുൻകൂട്ടി നമുക്ക് പറഞ്ഞു തരുന്നത്. 28-ാമത്തെ വചനം, ഖാലു ഇന്നകും കുന്തും തഅ്തൂനനാ അനിൽ യമീൻ. ഖാലു അവർ പറയും, അഥവാ അനുയായികൾ പറയും പരലോകത്ത് വെച്ചുകൊണ്ട്, ഇന്നകും തീർച്ചയായും നിങ്ങൾ, കുന്തും തഅ്തൂനനാ നിങ്ങൾ ഞങ്ങളെ സമീപിക്കുമായിരുന്നു, ഞങ്ങളുടെ അരികിൽ വരുമായിരുന്നു, അനിൽ യമീൻ വലതുഭാഗത്തിലൂടെ, സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട്, എല്ലാ നിലയിലും സത്യം ചെയ്തുകൊണ്ട്. ഇത് മൂന്നും അനിൽ യമീൻ എന്നതിന് വ്യാഖ്യാനം നൽകപ്പെട്ടതായി കാണാൻ സാധിക്കും. എന്താ പറയുന്നത്? ഖാലു അവർ പറയും, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, അഥവാ നേതാക്കന്മാരായ നിങ്ങൾ, കുൻതും നിങ്ങളായിരുന്നു, തഅ്തൂനനാ ഞങ്ങൾക്കരികിൽ വരുമായിരുന്നു, അനിൽ യമീൻ യമീൻ എന്നതിന് സത്യം എന്നും വലതുഭാഗം എന്നും ഖുവ്വത്ത് എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ നിങ്ങൾക്ക് അനുയായികളാക്കാൻ ശ്രമിച്ചിരുന്നു. അതേപോലെ തന്നെ സത്യം ചെയ്തുകൊണ്ട്, ഞങ്ങൾ സത്യത്തിൽ തന്നെയാണ്, ഞങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ദീനിൻ്റെ ശരിയായ അധ്യാപനങ്ങളിൽ തന്നെയാണ് എന്നൊക്കെ സത്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചിരുന്നു. മറ്റൊന്ന്, നിങ്ങൾ എല്ലാ നിലയിലും നിങ്ങളുടെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടും ഞങ്ങളെ സമീപിക്കുമായിരുന്നു. ഇന്നൽ മുറാദബിൽ യമീനി അൽ ഹലഫ് ഐ അന്നൽ മതുബൂഈന യഹ്ലിഫൂനലിൽ അത്ബാ. ഈ നേതാക്കന്മാർ അനുയായികളോട് സത്യം ചെയ്തു പറഞ്ഞിരുന്നു, അന്നഹും അല ഹക്കിൻ തങ്ങൾ സത്യത്തിലാണെന്ന്. സൂറത്തുൽ അഅ്റാഫിലെ 21-ാമത്തെ വചനത്തിൽ കാണാം, വഖാസമഹുമാ ഇന്നീ ലകുമാ ലമിനന്നാസിഹീൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെയും ഹവ്വാ അലൈഹിസ്സലാമിയെയും വഴിപഴപ്പിച്ച പിശാചിനെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറയാണ്, വഖാസമഹുമാ അവർ രണ്ടുപേരോടും അവൻ സത്യം ചെയ്തു പറഞ്ഞു, ഇന്നീ ഞാൻ, ലകുമാ നിങ്ങൾക്ക് രണ്ടു പേർക്കും, ലമിനന്നാസിഹീൻ ഗുണം മാത്രം കാംക്ഷിക്കുന്നവൻ ആകുന്നു എന്ന്. ഇതുപോലെ ദുനിയാവിൽ വച്ച് തെറ്റായ വിശ്വാസങ്ങളും തെറ്റായ മാർഗവും സ്വീകരിച്ച നേതാക്കന്മാർ, ഞങ്ങൾ സത്യത്തിൽ തന്നെയാണ്, ഞങ്ങൾ വിജയത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണ്, ഞങ്ങൾ സ്വർഗത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണെന്ന് സത്യം ചെയ്തു പറഞ്ഞുകൊണ്ട് അനുയായികളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ തന്നെ ഇന്നൽ മുറാദബിൽ യമീൻ ഹുവ അത്തഫാഉലു യഅനി ഇന്നക്കും തഅദൂനനാ ഖൈറൻ വതഖൂലൂന ഇത്തബിഊന ഫഇന്നക്കും ഇനിത്തബഅതുമൂന നിൽതുമുൽ ഇസ്സ. നിങ്ങൾ ഖൈറിലാണെന്ന്, തഫാഉൽ എന്ന് പറഞ്ഞ സൗഭാഗ്യത്തിലാണെന്ന്, നിങ്ങൾ വലിയ ഗുണത്തിലാണെന്നാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ വക്കീല അൽ മുറാദു ലിൽ ഖുവ, മറ്റൊരു അഭിപ്രായം, നിങ്ങൾ നിങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളെ നിങ്ങളുടെ മാർഗത്തിലേക്ക് ചേർത്തത്. യമീൻ എന്നതിന് പല വ്യാഖ്യാനങ്ങളും ഉഫസ്രീങ്ങൾ നൽകിയത് കാണാം. അതിലൊന്ന് സൂറത്ത് സ്വാഫാത്തിലെ തന്നെ 93-ാമത്തെ വചനത്തിൽ കാണാം, ഫ فراغ عليهم ضربا باليمين. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിഗ്രഹങ്ങളെ വെട്ടി അവയെ കഷ്ണമാക്കിയ സംഭവത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നു, അഥവാ അള്ളാഹുവല്ലാത്ത ശക്തികൾക്ക് അവർക്ക് ആരാധന അർപ്പിച്ചുകൂടാ, ഏകനായ അള്ളാഹുവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ എന്ന യാഥാർത്ഥ്യം ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് ഭാഗമായി അദ്ദേഹം ചെയ്തൊരു പ്രവർത്തനം. അത് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നു, അദ്ദേഹം അവയുടെ നേരെ തിരിഞ്ഞു, ഊക്കോടെ തൻ്റെ വലത് കൈകൊണ്ട് അദ്ദേഹം ഒരു വെട്ടൽ വെട്ടി. അപ്പോൾ ശക്തി എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. ഏതായിരുന്നാലും അനുയായികൾ പറയുന്നു, ഇന്നക്കും കുന്തും തഊനന അനിൽ യമീൻ, നിങ്ങൾ ഞങ്ങളെ സമീപിക്കുമായിരുന്നു നിങ്ങളുടെ കഴിവുകൊണ്ട്, സത്യം ചെയ്തു പറഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ നേർമാർഗത്തിലാണെന്ന് ധരിപ്പിച്ചുകൊണ്ട്. ഇതൊക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. പൊതുജനങ്ങൾ, സാധാരണ മനുഷ്യർ വിചാരിക്കുന്നു, ഇത്രയും നല്ല വേഷവിധാനം സ്വീകരിച്ചവർ, ഇസ്ലാമിൻ്റെ എല്ലാ ചിഹ്നങ്ങളും എല്ലാ തരത്തിലുള്ള രൂപങ്ങളും സ്വീകരിച്ച ആളുകൾ, അവരൊക്കെ കളവ് പറയുമോ? അവരൊക്കെ ഞങ്ങളെ വഴി പഴപ്പിക്കുമോ? അവരൊക്കെ നരകത്തിൻ്റെ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കുമോ എന്ന് ധരിച്ചു വശാകുന്ന ആളുകൾ. തുടർന്ന് 29-ാമത്തെ വചനം, ഖാലൂ ബല്ലം തകൂനൂ മുഅ്മിനീൻ. ഇങ്ങനെ അനുയായികൾ പറയുമ്പോൾ നേതാക്കന്മാരുടെ മറുപടിയാണ് ഖാലൂ, അവർ പറയും, അഥവാ നേതാക്കന്മാർ പറയും. ചില മുഫസ്സിരീങ്ങൾ ഇവിടെ അവർ എന്ന് അള്ളാഹു പ്രയോഗിച്ചത് എന്തർത്ഥത്തിലാണ്, എന്തുകൊണ്ടാണ് ഖാലൽ മുത്തബഊൻ പിന്തുടരപ്പെട്ടവർ പറയും എന്ന് പറയാതിരിക്കാൻ കാരണം? അതിന് ചില വ്യാഖ്യാതാക്കൾ ഭാഷാപരമായി അതിന് പറഞ്ഞൊരു കാരണം, അത് വായനയിൽ ചിലപ്പോൾ തെറ്റി വായിക്കാൻ കാരണമാകും. മുത്തബിഊൻ എന്നത് വായിക്കാം, മുത്തബഊൻ എന്ന് പറഞ്ഞാൽ പിന്തുടരപ്പെട്ടവർ എന്നാണ്, മുത്തബിഊൻ എന്ന് പറഞ്ഞാൽ പിന്തുടർന്നവർ എന്നാണ്. അല്ലാഹു അഅലം, അങ്ങനൊരു വ്യാഖ്യാനം ചില തഫ്സീറുകളിൽ കാണാം. അല്ലാഹു പറയുന്നു ഖാലു, അവർ പറഞ്ഞു, അല്ലെങ്കിൽ അവർ പറയും. ആ പദം മാളിയാണ്, പക്ഷേ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അവർ പറയും, യാതൊരു സംശയവും വേണ്ട, അർത്ഥശങ്കക്കടയില്ലാത്ത രൂപത്തിലാണ് ആ കാര്യം സംഭവിക്കാൻ പോകുന്നത് എന്നർത്ഥം. ബൽ എന്നാൽ പക്ഷേ, ലം തകൂനു മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളായിരുന്നില്ല, ഞങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കേണ്ടതില്ല, ഞങ്ങളല്ല നിങ്ങളെ വഴി പഴപ്പിച്ചത്, നിങ്ങൾ ശരിയായ വിശ്വാസികളായിരുന്നില്ല. എത്ര അർത്ഥവത്താണ് ആ വാക്ക്! ഇന്ന് നേതാക്കന്മാർ എന്തു പറഞ്ഞാലും അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ആളുകളെ മുഖത്തു നോക്കിയിട്ടാണ് നേതാക്കന്മാർ പറയുന്നത്. എന്തിനു നിങ്ങൾ ഞങ്ങളെ അന്ധമായി സ്വീകരിച്ചു? നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നെങ്കിൽ, നിങ്ങൾ പ്രമാണത്തോട് പ്രതിബദ്ധതയുള്ളവരായിരുന്നെങ്കിൽ, നിങ്ങൾ സത്യാന്വേഷികളായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ആവേണ്ടിയിരുന്നത് എന്നാണ് ധ്വനി. ബല്ലം നഅതികും അനിൽ യമീൻ, ഞങ്ങൾ നിങ്ങളെ സമീപിച്ചു എന്ന് പറയുന്നതല്ല ശരി. വലാക്കിന്നക്കും, നിങ്ങൾ ലം തക്കൂനു മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നില്ല. സാധാരണ മനുഷ്യർ, സാധാരണ സഹോദരങ്ങൾ ചിന്തിക്കേണ്ട ഒരു വാക്കാണിത്. നേതാക്കന്മാർ ഇവരുടെ മുഖത്ത് നോക്കി പറയാണ്, വലൗകുന്തു മുഅ്മിനീന, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നെങ്കിൽ, ലസ്വദഖ ഖൗലുകും, ഇന്ന അദുലൽനാകും അമ്മാ അന്നക്കും ഗൈറു മുഅ്മിനീൻ മിനൽ അസ്ലി ഫൽ ജിനായത്തു മിൻകും അലാ അംഫുസിക്കും. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നെങ്കിൽ നിങ്ങളുടെ വാക്ക് ശരിയായിരുന്നു. എന്ത്? ഞങ്ങളാണ് നിങ്ങളെ പഴപ്പിച്ചത് എന്ന കാര്യം. പക്ഷേ നിങ്ങൾ തന്നെ വഴികേടിലായിരുന്നു, നിങ്ങളാണ് നിങ്ങൾ വഴി പഴച്ചതിൻ്റെ കുറ്റക്കാർ. അല്ലാഹു സുബ്ഹാനഹു തആല ഏത് മനുഷ്യനെയും ചിന്തിപ്പിക്കുന്ന വിധത്തിൽ ഈ ഭൂമിയിൽ വച്ച് മനുഷ്യരെ വഴി പഴപ്പിക്കാൻ കച്ച കെട്ടിയിറങ്ങിയ, അതിന് നോമ്പ് നോത്തിയിരിക്കുന്ന പിശാചിനെക്കുറിച്ച് അല്ലാഹു പറയുന്നു, വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംർ, കാര്യങ്ങൾ തീരുമാനിക്കുന്ന ദിവസം, തീരുമാനിക്കപ്പെടുമ്പോൾ ശൈത്താൻ പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, തീർച്ചയായും അല്ലാഹു സത്യമായ വാഗ്ദാനം വാഗ്ദാനം ചെയ്തിരുന്നു. വവഅത്തുകും ഫഅഖ്ലഫ്തും فأخلفتكم وما كان لي عليكم من سلطان. ഞാനും നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നു, എന്നാൽ ഞാനിതാ എന്റെ വാഗ്ദാനം ലംഘിക്കുന്നു. നിങ്ങളുടെ മേൽ ഒരു അധികാരവും എനിക്കില്ല. ഇല്ല ദഅ്തുകും ഫസ്തജബ്തും ലീ, ഞാൻ ചെയ്തത് നിങ്ങളെ ഞാൻ ക്ഷണിച്ചു, അഥവാ ദുർമാർഗത്തിലേക്ക് ക്ഷണിച്ചു. നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി, അതുകൊണ്ട് ഫലാ തലൂമൂനീ, നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല. വലൂമൂ അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിക്കുക. ഈ പറയുന്നതിനോട് സമാനമാണ് ഇവിടെ നേതാക്കന്മാർ അനുയായികളെ കൈയൊഴിച്ചുകൊണ്ട്, അവരെ വിട്ടുകൊണ്ട്, കൈവിട്ടുകൊണ്ട് പറയുന്ന വാക്ക്. ഖാലു, അവർ പറയും, ബല്ലം തകൂനു മുഅ്മിനീൻ, എന്നാൽ നിങ്ങൾ വിശ്വാസികളായിരുന്നില്ല. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചിന്തിക്കാൻ വക നൽകുന്നൊരു കാര്യമാണ്. മാത്രമല്ല, ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ വിശ്വാസം മനസ്സിൽ ജൂഢമൂലമായ ആളാണെങ്കിൽ, ശരിയായ വിശ്വാസം സ്വീകരിച്ച അതേപോലെ തന്നെ സത്യാന്വേഷണ ത്വരയുള്ള ആളാണെങ്കിൽ, വഴിപഴച്ച ഒരാൾക്കും ആ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ, വഴിപഴപ്പിക്കാൻ സാധ്യമല്ല എന്നതാണ്. ആ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം കൂടി അതാണ്. നമ്മൾ സത്യത്തിൻ്റെ പാതയിലാണെങ്കിൽ, സിറാത്തുൽ മുസ്തഖീമിലാണെങ്കിൽ, നമ്മുടെ മനസ്സിൽ കൃത്യമായ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിശ്വാസം രൂഢമൂലമാണെങ്കിൽ, ഏത് വഴിപഴച്ച കക്ഷികൾക്കും ഏത് ദുർമാർഗികൾക്കും നമ്മെ വഴിപഴപ്പിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ആ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ ദീൻ പഠിക്കാൻ, ശരിയായ അഖീദ പഠിക്കാൻ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിശ്വാസ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്ത് നമ്മൾ കാണുന്നൊരു കാഴ്ച, കുറേ കാലം ദീനിനു വേണ്ടി രംഗത്തു വന്നിരുന്ന, ശരിയായ അഖീദക്ക് വേണ്ടി ആ അഖീദയിലൂടെ തന്നെ ജീവിച്ചിരുന്ന ചില ആളുകൾ, കുറച്ച് കഴിയുമ്പോൾ അതിനൊക്കെ പിന്മാറി, ഞാൻ എൻ്റെ വീക്ഷണം ഇങ്ങനെയാണ്, എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആ ഒരു ദുരവസ്ഥയിലേക്ക് വഴി മാറുന്നത്, ശരിയായ വിശ്വാസം മനസ്സിൽ മൂലമല്ലാത്ത കൊണ്ടാണെന്നത് നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. ഇമാം ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഖാലു ബല്ലം തകൂനു മുഅ്മിനീൻ, അഥവാ തഖൂലുൽ ഖാദത്തു മിനൽ ജിന്നി വൽ ഇൻസ്. അദ്ദേഹം പറയുന്നത്, ഈ പറയുന്നത് ജിന്നുകളിലും മനുഷ്യരിലും പെട്ട നേതാക്കന്മാരാകുന്നു. ആരോടാ പറയുന്നത്? ലിൽ അത്ബാഇ, തങ്ങളെ പിൻപറ്റിയവരോട് പറയും. മൽ അംറു കമാ തസ്ഉമൂൻ, നിങ്ങൾ പറയും പോലെയല്ല കാര്യം. ബൽ കാനത്ത് ഖുലൂബുക്കും മുൻകറത്തുൻ ലിൽ ഈമാൻ, നിങ്ങളുടെ ഹൃദയങ്ങൾ വിശ്വാസത്തെ തിരസ്കരിക്കുന്ന ഹൃദയങ്ങളായിരുന്നു. ഖാബിലത്തുൻ ലിൽ കുഫ്രി വൽ ഇസ്യാൻ, നിങ്ങൾ സത്യനിഷേധവും ധിക്കാരവുമാണ് സ്വീകരിച്ചിരുന്നത് എന്ന് നേതാക്കന്മാർ അനുയായികൾക്ക് മുമ്പിൽ വച്ച് അവർ പറയുമെന്നാണ് അള്ളാഹു ഈ വ്യക്തമാക്കുന്നതെന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള അവിടുത്തെ തഫ്സീറിൽ വ്യക്തമാക്കുന്നു. ഏതായിരുന്നാലും സഹോദരങ്ങളെ, നമുക്കൊരുപാട് ചിന്തിക്കാനും ആലോചിക്കാനും വക നൽകുന്ന ഒരു വചനം കൂടിയാകുന്നു ഈ വചനം, അഥവാ ഖാലു ബല്ലം തകൂനു മുഅ്മിനീൻ. അവർ പറയും, അഥവാ നേതാക്കന്മാർ പറയും, അല്ല, നിങ്ങൾ തന്നെയാണ് അവിശ്വാസികൾ. അല്ലാഹു സുബ്ഹാന വ തആല വിശ്വാസ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും അറിയുവാനും ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുവാനും നാം ഏവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹത്തെ അല്ലാഹു മോചിപ്പിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇപ്പോൾ നാം കേട്ടത് സൂറത്തു സ്വാഫാത്തിലെ 27 മുതൽ 29 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27 അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഖുർആൻ ടെലിക്യൂസ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസ് പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നാം എല്ലാവർക്കും അറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ചിട്ടുള്ള ആ ഒരു വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. നാം എല്ലാവരും ഒരു ദിവസം നമ്മൾ എത്ര നേരം അതിന് ചെലവഴിക്കുന്നുണ്ട്, എത്ര നേരം നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യലുണ്ട്. നമ്മളെല്ലാം സ്കൂളത്തെ പഠനവും അതേമാതിരി മറ്റു ഈ ഭൗതിക ജീവിതത്തിലെ പഠനവും നമ്മൾ എത്രത്തോളം സമയം നമ്മൾ ചെലവഴിക്കുന്നോ അതിനെക്കാട്ടിയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഗതിയാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ. നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിനർത്ഥത്തിലേക്ക് നമ്മൾ പോവുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും അത് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മൾ മെയിനായിട്ടുള്ള നമ്മളൊരു ലൈഫിലെ എയിം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥത്തിനെ പറ്റിയിട്ട്. ലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ പറയുന്നത്? വലഖദ് യസ്സർനൽ ഖുർആൻ, തീർച്ചയായും ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ലിദ്ദിക്രി, ആലോചിച്ച് മനസ്സിലാക്കാൻ. ഫഹൽ മിൻ മുദ്ദക്കിർ, എന്ത്? അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ മനുഷ്യന്മാരെയും വിളിച്ചിട്ട് ചോദിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചോദിക്കുകയാണ്, ഫഹൽ മിൻ മുദ്ദക്കിർ, ആലോചിച്ചു മനസ്സിലാക്കുന്നതായി ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അയച്ചിട്ടുള്ളത്. നമ്മൾ എത്ര പേര് നമ്മൾ അതിന് സമയം കണ്ടെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും ഖുർആൻ പഠിക്കുന്നതും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനത്തൊരു സമയം, അത് അങ്ങനത്തൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഖുർആൻ ടെലിക്യൂസ് പ്രോഗ്രാം. അപ്പം എല്ലാ ഞായറാഴ്ചകളും നടക്കുന്നൊരു പ്രോഗ്രാമാണ്. അപ്പം ഇന്നത്തെ നമുക്കൊരു എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണ് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
5: ഫാത്തിമ സുമയ്യ.
4: എന്താണ് പേര്?
5: ഫാത്തിമ സുമയ്യ.
4: ഫാത്തിമ സുമയ്യ, ഓക്കെ. ഫാത്തിമ എവിടുന്നാണ് വിളിക്കുന്നത്? എവിടെയാ സ്ഥലം?
5: രാമനാട്ടുകര.
4: രാമനാട്ടുകര, ഓക്കെ. അപ്പം വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ചെറിയ കാക്ക അല്ലേ. നിങ്ങൾ എത്ര കുട്ടികളാണ്? മൂന്ന് കുട്ടികൾ. ഓക്കെ, അപ്പൊ ഫാത്തിമ സ്കൂള് എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? ഏഴാം ക്ലാസ്സില്. മാഷാല്ല. മദ്രസയിലോ? മദ്രസയില് പോകാറില്ലേ?
5: മദ്രസയില് പോണില്ല, ഹിഫ്ല് പഠിക്കാ.
4: ഹിഫ്ല് പഠിക്കല്ലേ. ഓക്കെ, ഹിഫ്ല് എവിടുന്നാ പഠിക്കണത്?
5: മഞ്ചേരി.
4: മഞ്ചേരി. ഓക്കെ, അപ്പൊ അവിടെ തന്നെ ഹിഫ്ല് മാത്രാണോ മദ്രസയില്? മദ്രസ പഠനൊന്നുമില്ലേ? ഇല്ലല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇന്ന് ലീവായിരുന്നില്ലേ ഹിഫ്ലിന്റെ സ്ഥാപനവും സ്കൂളൊക്കെ? ഐ ശരി. ഓക്കെ, ഹിഫ്ല് സ്ഥാപനം എല്ലാ ദിവസവും പോവാറുണ്ടോ? എല്ലാ ദിവസവും? എന്താണ്? ആ ഓക്കെ, ഹോസ്റ്റലിൽ പഠിക്കണം. ഓക്കെ, അപ്പൊ എത്ര ജ്യൂസ് പഠിച്ചു? എന്തായാലും പഠിക്കാൻ പോവല്ലേ ഹിഫ്ല്. എത്ര എത്ര കാണാപ്പാട് അറിയാം? ഏതൊക്കെ ജ്യൂസ് അറിയാം? ഏഴ് ജ്യൂസ് അല്ലേ. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഏഴ് ജ്യൂസ് പഠിച്ചിട്ടുണ്ട്. മാഷാല്ല. ഏതൊക്കെയാണ് ആ ഒരു ഏഴ് ജ്യൂസ്? ഐ ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാ, അവസാനത്തെ ഒരു അഞ്ച് ജ്യൂസ് എന്ന് ചോദ്യം ആക്കല്ലേ? എന്നാല് റെഡിയല്ലേ? ഇൻഷാല്ല. അപ്പം പേടിയൊന്നും ഇല്ലല്ലോ, റെഡിയല്ലേ, കോൺഫിഡന്റ് അല്ലേ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത് ഫാത്തിമ ടെലികിസിലേക്ക്? സമ്മാനം നേടിയിരുന്നോ? വിളിച്ചതൊക്കെ സമ്മാനം നേടിയിരുന്നില്ലേ?
5: ഓക്കെ,
4: പിന്നെന്തിനാ നമുക്ക് പേടിക്കണത്? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാ, ഒരു അഞ്ച് ചോദ്യം ചോദിക്കുക. എന്നാല് ഓരോരോ ജ്യൂസിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ ആയിക്കൂടെ. എന്നാല് എന്നാ പിന്നെ എന്ത് ചെയ്യാ, അല്ലെങ്കി എന്ത് ചെയ്യാ, അവസാനത്തെ മൂന്ന് ജ്യൂസ് മതി. എന്നാല് ഓക്കെ, എന്നാ അവസാനത്തെ മൂന്ന് ജ്യൂസ് എന്ത് ചെയ്യാ, ഓരോ ജ്യൂസിൽ നിന്നും ഓരോരോ ചോദ്യം. അപ്പൊ അങ്ങനെ മൂന്ന് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സമ്മാനം കിട്ടുകയാണെങ്കിലോ അഹമ്മദില്ല അല്ലേ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാണ്. അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാക്കി ഒതിക്കോ.
1: ذلك بأن الله نزل الكتاب بالحق فإن
0: അതാണോ അല്ലല്ലോ. ذلك പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു അടുത്തൊരു ആയത്ത്. ذلك بأنه ഓതിക്കോ.
1: الله الرحمن الرحيم ذلك بأنهم كانوا
0: ذلك بأنه كانت تأتيهم
1: قل بلى وربي لتبعثن ثم لتنبؤن بما عملتم وذلك على الله يسير.
0: ما شاء الله ما شاء الله. അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. നമുക്ക് ആദ്യം തുടങ്ങുന്ന അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ, പിന്നെ ഒക്കെ റെഡിയായി. ഓക്കെ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യന് കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യും, രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. ആ ചോദ്യം എവിടുന്നാണ്, 29-ാമത്തെ ജൂസ് തബാറക്ക് ജൂസ് എന്നാണ്. റെഡി അല്ലേ?
1: ഓക്കെ,
0: രണ്ടാമത്തെ ചോദ്യം പറഞ്ഞാല് ഞാന് രണ്ടോ മൂന്നോ വചനങ്ങൾ ഓതും, ആയത്ത് ഓതും, അതേത് സൂറത്തിലാണെന്ന് പറയണം. ഓക്കെ ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഇത് ഏതാണ് സുഹൃത്ത്? പെട്ടെന്ന് പറയണം, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വേഗം പറയണം. സൂറത്തുൽ ഏതാണ് സുഹൃത്ത്? സൂറത്തുൽ മുസമ്മിലാണോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഉറപ്പാണോ? ഉറപ്പ 100%? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സൂറത്തുൽ മുസമ്മിലായിട്ട് പോവാം. അപ്പൊ സൂറത്തുൽ മുസമ്മിലാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അങ്ങനെ രണ്ട് ചോദ്യത്തിന് എന്ത് ചെയ്തു? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞു ഫാത്തിമ. ഇനി നമുക്ക് അവസാന ലാസ്റ്റില് ഒരു ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ, അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞാല് സമ്മാനം കിട്ടും. അപ്പൊ നോക്കിയാലോ നമുക്ക്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ടഫ് ആക്കല്ലോ. എന്തായാലും രണ്ട് ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞില്ലേ? വേണ്ട, കുഴപ്പമില്ല, ഒന്ന് ഈ ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്, സൂറത്തുൽ ഖാരിഅ, സൂറത്തുൽ ഖാരിഅയിൽ എത്ര വചനങ്ങൾ, എത്ര ആയത്തുകൾ ഉണ്ട് എന്നാണ് ചോദ്യം. ആയത്തിന്റെ എണ്ണം പറഞ്ഞാൽ മതി, പെട്ടെന്ന് പറയണം. ചെറിയ സൂറത്താണ്, ആരോടും ചോദിക്കാൻ പാടില്ല, ഖുർആൻ നോക്കാൻ പാടില്ല. സൂറത്തുൽ ഖാരിഅയിൽ എത്ര ആയത്തുകൾ ഉണ്ട്? 9 ആയത്തോ? അല്ലാ, 9 ആയത്താണോ? ഒന്നുകൂടി നോക്കി നോക്ക്. അങ്ങനെ തുടങ്ങുന്ന ആ ഒരു സൂറത്ത് എത്ര ആയത്തുണ്ട്? 9. പെട്ടെന്ന് പറയണം, സമയമില്ല. എട്ടായത്തോ? അല്ല, നേരത്തെ 9 ആയത്ത് പറഞ്ഞു, ഇപ്പൊ 8 ആയത്തായി. നമുക്ക് ആയത്ത് കൂടാ ചെയ്യണത്. 8 ആയത്താണോ?
1: 9 ആയത്ത്.
0: അല്ല, ആരാണത്? ആരാണ് ആരോടും ചോദിക്കാൻ പാടില്ല, സ്വന്തമായിട്ട് ഉത്തരം പറയണം. ഒന്ന് ആലോചിച്ച് നോക്ക്. അതിൽ 9 ആയത്തുള്ളൂ. ലാസ്റ്റ് ഒരു ചാൻസ് കൂടി തരും, അതില് പറയണം. ഫാത്തിമ പ്രശ്നമില്ല, അതിൽ എത്ര ആയത്തറിയോ? 11 ആയത്തുണ്ട്. കൊഴപ്പല്ല, രണ്ട് ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറഞ്ഞല്ലോ. അവസാനത്തെ ഒരു ചോദ്യത്തിലാണ് തെറ്റിപ്പോയത്. ടുക്ക് പറയുന്നു പറഞ്ഞിരുന്നോ? അല്ല, പിന്നെ എന്തിനാ മാറ്റി പറഞ്ഞത്? കൊഴപ്പല്ല, ഇൻഷാല്ലാ നമുക്ക് ഇനി അവസരമുണ്ട്. എന്താണ്, ഇനി അവസരമുണ്ട്. അപ്പം അടുത്തൊരാഴ്ച, അതിന്റെ അപ്പുറത്തൊരാഴ്ചയൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും, കൊഴപ്പല്ല. ഓക്കെ, അപ്പൊ അടുത്തൊരാഴ്ച എന്ത് ചെയ്യാം? ഈ പഠിച്ച അതേ ജ്യൂസ് തന്നെ എന്താ ഇതേമാതിരി ഏതെങ്കിലും ഒരു സുഹൃത്ത് പറഞ്ഞല്ല അതിൽ എത്ര ആയത്തുകളുണ്ട് എന്നെന്ത് ചെയ്യാ, പഠിക്കുമ്പോ തന്നെ ഒന്നൊരു മൈൻഡിൽ വെച്ചിട്ട് പഠിക്ക. ഓക്കെ, അപ്പൊ എല്ലാം റെഡി ആവും, പ്രശ്നമില്ലല്ലോ. ആ, അപ്പൊ നമുക്ക് അടുത്തൊരാഴ്ച നമുക്ക് സമ്മാനം നേടണം. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചിട്ട് വരണം. ഓക്കെ ഓക്കെ, അപ്പം ഉമ്മാനോടും ഉപ്പാനോടും ഒക്കെ സലാം പറയാം, വീട്ടിൽ എല്ലാരോടും സലാം
2: പറയും.
0: ജസാക്കല്ലാ ഖൈർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഇതോടെ കൂടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഖുർആൻ ടെലികിസിലെ എപ്പിസോഡിൽ കുറേ കോളർമാർ വിളിച്ചു, അല്ലെ, കുറേ പേരൊക്കെ സമ്മാനം നേടി, കുറേ പേരൊക്കെ പങ്കെടുത്തു, അൽഹംദുലില്ലാ. അപ്പം ഇതേമാതിരി നമുക്ക് എല്ലാ ആഴ്ചയും ഇതേ സമയം എല്ലാ ഞായറാഴ്ചകളിലും 4 മണി to 6 മണി വരെ ആണ് ആ ഒരു സമയം. അപ്പം നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. അപ്പം ഇന്ന് ഖുർആൻ ടെലികിസിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും പീസിലിൻ്റെ ഭാഗത്ത് നിന്ന് നന്ദി അറിയിക്കുകയാണ്. ജസാക്കല്ലാഹു ഖൈർ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലികിസ്. കൂടെ മോഡറേറ്ററായി ആദിൽ അബ്ദുള്ള എടുത്തനാട്ടുകാരാണ്.
1: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസ്സിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ നാം കേൾക്കുന്നത് അത്തഹ്സീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. അതെ, പാരായണം ചെറുപ്പം മുതലേ പഠിച്ചു ശീലിച്ച നമുക്ക് നാം അറിയാതെയോ അറിഞ്ഞോ അബദ്ധങ്ങളോ തെറ്റുകളോ സംഭവിക്കാറുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ തീർത്തും ശ്രദ്ധിക്കേണ്ടുന്ന ഏറെ പ്രധാനമുള്ള വിഷയമാണ് അക്ഷരങ്ങളോ അർത്ഥങ്ങളോ വ്യതിചലനങ്ങളുണ്ടാകുന്ന രൂപത്തിൽ പാരായണം നിർവഹിക്കുക എന്നത്. ഇതിലേക്ക് സൂചന നൽകുന്ന പാഠമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. സൂറത്തു മുജാദിലയിലെ 22 വചനം പാരായണം ചെയ്യുമ്പോൾ നമുക്കുണ്ടായേക്കാവുന്ന അബദ്ധങ്ങളോ തെറ്റുകളോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ അവസാനത്തെ ആയത്ത്, 22-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
4: لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله

0: ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون.
1: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാത്തതിൻ്റെ ആ ഒരു കുറവ് കാരണത്താലൊക്കെ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും ശ്രദ്ധിക്കുക. ലാ തജീദു ഖൗമൻ ഇവിടെ നീട്ടരുത്. ലാ തജീദു ഖൗമൻ എന്ന് നീട്ട ഓതരുത്. ലാ തജീദു ഖൗമൻ, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് മഖ്റജ്. ഖൗമൻ, ഖാ ഖി ഖു അഖ്. ഖൗമൻ, ഖൗമൻ യുഅ്മിനൂന, ഖൗമൻ യു. തൻവീന് ശേഷം യാ വന്നാൽ ഇത് ഗാംബിഗുന്ന. ഖൗമൻ യുഅ്മിനൂന, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യുഅ്മിനൂന ബില്ലാഹി, ബില്ലാഹി ഹാഇന് കസർ. ബില്ലായി, ബില്ലായി എന്ന് ഓതരുത്. ബില്ലാഹി വൽ, ബില്ലാഹി വൽ യൗമിൽ ആഖിർ, വൽ യൗമിൽ ആഖിർ അല്ല, വൽ യൗമിൽ ആഖിരി. യുവാദൂന മൻ ഹാദ്ദല്ലാഹ്, ഈ രണ്ട് മദ്ദും മദ് ലാസിം കലിമി മുഫക്കലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ശബ്ദുണ്ട്, അതുകൊണ്ടാണ് കലിമി മുസക്കൽ. അതൊരു പദത്തിലാണ്, അതാണ് കലിമത്ത്. ശബ്ദുണ്ടായതിനാൽ മുസക്കൽ. സോ മദ് ലാസിം കലിമി മുസക്കൽ ഇവിടെ നിർബന്ധമായിട്ടും നമ്മൾ നീട്ടണം. ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ
0: യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹ.
1: മൻ ഹ ഇദ്ഹാർ ചെയ്യണം, അവിടെ വെളിവാക്കണം. മൻ ഹ, മൻ ഹ നൂണിനെ, സാക്കിനായ നൂണിനെ അല്ലെങ്കിൽ തൻവീനാണെങ്കിൽ അതിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ടത്. മൻ ഹ. ഇനി സോ ഇവിടെ ഓതേണ്ടത്
0: യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹ്.
1: വഖഫ് ചെയ്യുമ്പോൾ വറസൂലഹ്, കൂട്ടി ഓതുമ്പോൾ വറസൂലഹു.
0: വലൗ കാനു ആബാഅഹും.
1: മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണ് വലൗ കാനു ആബാഅഹും. ഇനി ആബാഅഹും മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടണം നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ.
0: ആബാഅഹും വലൗ കാനു ആബാഅഹും.
1: ശേഷം ഔ അബ്നാഅഹും, ഔ അബ്ന, അബ് ബാഇനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അബ് അബ്ന, അബ്ന മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്.
0: ഔ ഇഖ്വാനഹും, ഔ ഇഖ്വ, ഔ ഇഖ്വാനഹും,
1: ഖാഇൻ്റെ ശബ്ദം ശ്രദ്ധിക്കുക.
0: ഔ ഇഖ്വാനഹും, ഔ അശീറതഹും, ഔ അശീറതഹും.
1: ഇനി നോക്കൂ, സാക്കിനായ മീമിന് ശേഷം ഹംസയാണുള്ളത്. ഇവിടെ അബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ, ഇവിടെയൊക്കെ സാക്കിനായ മീമിന് ശേഷം ഹംസയുണ്ട്. നമ്മൾ ഓതിപ്പോകുന്ന സമയത്ത് ഈ ഹംസ പലപ്പോഴും ചില ആളുകളില്ലെങ്കിലും അത് മിസ്സായി പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. മീമിനെ വെളിവാക്കി ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. കൂട്ടി ഓതുന്ന സമയത്ത് മിസ്റ്റേക്ക് വരും, തെറ്റ് വരുന്നത് എങ്ങനെയാണ്? ഔ
0: അബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും,
1: ഇങ്ങനെ മൗ മൗ എന്ന ശബ്ദം. അതുകൊണ്ട് ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം, ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അതിനെ പറയണം. അടുത്ത പ്രയോഗങ്ങൾ
0: ഉലായിക കതബ ഫീ ഖുലൂബിഹിം.
1: ഉലായിക മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ, മുത്തസിൽ വാജിബാണ്. നിർബന്ധമായിട്ടും നീട്ടണം. ഉലഈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, ഖുലൂബിഹിമുൽ ഈമാന വഅയ്യദഹും, വഅയ്യദഹും അല്ല വഅയ്യദഹും, യാഇന് ശദ്ദുണ്ട്. വഅയ്യ വഅയ്യദഹും, വഅയ്യദഹും ബിറൂഹിൻ മിൻ, സാകിന മീമിന് ശേഷം ബ ഇഖ്ഫ ശഫവി, അതിനെ അവ്യക്തമാക്കി മണിക്കണം. വഅയ്യദഹും ബി ബിറൂഹിൻ മിൻ, ബിറൂഹിൻ ഹിൻ തൻവീൻ ശേഷം മീം ഇദ്ഗാം ബിഗുന്ന, മണിച്ചുകൊണ്ട് അതിനെ ഇദ്ഗാം ചെയ്ത് മണിച്ച് ഉച്ചരിക്കണം. ബിറൂഹിൻ മിൻ, മിൻ വഖഫ് ചെയ്യുമ്പോൾ മിൻ ഹാഇന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യണം. വഅയ്യദഹും ബിറൂഹിൻ മിൻ വയുദ്ഖിലുഹും ജന്നാത്ത്, വയുദ് വയുദ് ദാലിനെ ശ്രദ്ധിക്കുക. വയുദ്ഖിലുഹും ജന്നാത്തിൻ, നൂന് ശദ്ദ് മണിക്കുക. ജന്നാത്തിൻ തജ്രി, തൻവീന് ശേഷം ത ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തജ്രി, ജീമിനെ ഖൽഖല ചെയ്യണം. തജ്രി മിൻ തഹ്തിഹ, ഇവിടെയും അവ്യക്തമാക്കി മണിക്കേണ്ട ഗുന്നയാണ്. മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ റളിയല്ലാഹു അൻഹും വറദു അൻ, റളിയ വറദു രണ്ടിനും ദാദ്, ദാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കുന്ന ഔരിൽ തട്ടി, നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം. അതേസമയം ദാദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. സോ റളിയല്ലാഹു അൻഹും വറദു അൻ, സാധാരണ ഓതി പോകുമ്പോൾ റളിയല്ലാഹു അൻഹും വറദു അൻ, നമുക്ക് അള്ളാഹു എന്നുള്ള ആ ഒരു ശബ്ദവും റദിയ വറദു ഇതൊക്കെ ഒരേ ശബ്ദമായിരിക്കും, അങ്ങനെയല്ല. റദിയല്ലാഹു അൻഹും വറദു അൻ, ഇങ്ങനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഉലഈക ഹിസ്ബുല്ലാഹ്, മദ്ദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് ഉലഈക, മദ്ദ് മുത്തസിൽ വാജിബാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. അല ഇന്ന, മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്. ഇന്ന നൂന് ശദ്ദ്, ഹിസ്ബ ഹിസ്ബ അല്ല, സീനല്ല സായാണ്, ഹിസ്ബ ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, മുഫ്ലിഹൂൻ ഹാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം. ഇൻഷാ അള്ളാ ഒന്നും കൂടെ ഈ ആയത്ത് ഓതാം.

0: أعد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار ويدخلهم
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളിലെ നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സോഫാത്ത് 123 മുതൽ 182 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് ഖാലിദ് അൽ മഹന്ന.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സ്വാഫാത്ത് 123 മുതൽ 182 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ഖാലിദ് അൽ മുഹന്ന. തുടർന്ന് ഹറമൈൻ ലൈവിൽ മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സിൽസല ഒപ്പം സൂറത്തുൽ മാഊൻ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് വലീദ് അഷ്ഷംസാൻ.

0: മഷാല്ലാ ബാരക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവിൽ മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ സൽസല ഒപ്പം സൂറത്തുൽ മാഊൻ പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് വലീദ് അഷംസാൻ.
1: ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പായ ഇരു ഹറമുകളിൽ നിന്നുയരുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ അനുഗ്രഹീത പാരായണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

0: الله أكبر
1: الله أكبر.
0: الله أكبر
1: الله أكبر, الله أكبر.

0: الله أكبر
1: الله أكبر
2: بارك الله فيكم جزاك الله خيرا كثيرا പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ അൻആം 95 മുതൽ 110 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുല്ല ബുഐജാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: السلام عليكم ورحمة الله.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് താരിഖ്, സൂറത്ത് കൗസർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് യാസർ അദ്ദോസരി.
2: റേഡിയോ കിഡ്സ് ടൈം. ഈ എപ്പിസോഡിൽ യൂസുഫ് മുഷാഫ് സൂറത്തുന്നൂഹ് പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. യൂസുഫ് മുഷാഫിന്റെ സൂറത്തു നൂഹ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി തൻസീൽ, ലോകപ്രശസ്ത ഖാരികളുടെ ഖുർആൻ പാരായണം. ഇന്ന് സൂറ നിസ 104 മുതൽ 176 വരെ വചനങ്ങളും, സൂറ മാഇദ 1 മുതൽ 24 വരെ വചനങ്ങളും ഷെയ്ഖ് അബ്ദുൽ അസീസ് സഹ്റാനി പാരായണം ചെയ്യുന്നു.
2: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കും അല്ലാഹ് ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് തൻസീൽ വിശുദ്ധ ഖുർആൻ സൂറ നിസാ 104 മുതൽ 176 വരെ വചനങ്ങൾ, സൂറ മാഇദ 1 മുതൽ 24 വരെ വചനങ്ങൾ ഷെയ്ഖ് അബ്ദുൽ അസീസ് സഹറാനി പാരായണം ചെയ്തത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അള്ളാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീൽ എന്ന അനിയനെ ഖാബീൽ എന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിന്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: പീസ് ഖുർആൻ റേഡിയോ അടുത്തതായി പ്രക്ഷേപണം ചെയ്യുന്നത് തഫ്സീർ അമാനി. മലയാളത്തിൽ വിരചിതമായ ഏറെ പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആൻ വിശദീകരണമാണ് മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീർ അമാനി. ഖുർആനിൻ്റെ അന്തരാളങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്ന പണ്ഡിതോചിതമായ വിശദീകരണമാണ് തഫ്സീർ അമാനിയിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. അമാനി മൗലവി രചിച്ച തഫ്സീറിൽ നിന്നും സൂറത്തുൽ ഹിജ്റിൻ്റെ 89 മുതൽ 99 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം.
2: വചനം 89. വഖുൽ, പറയുകയും ചെയ്യുക. ഇന്നീ അന, നിശ്ചയമായും ഞാൻ തന്നെ. അന്നദീറു, താക്കീതുകാരൻ, മുന്നറിയിപ്പുകാരൻ. അൽ മുബീൻ, സ്പഷ്ടമായ.
3: വഖുൽ ഇന്നീ അനന്നദീറുൽ മുബീൻ.
4: നബിയെ, നീ പറയുകയും ചെയ്യുക, ഞാൻ തന്നെയാണ് സ്പഷ്ടമായ താക്കീതുകാരൻ.
2: വചനം 90. കമാ അൻസൽനാ, നാം അവതരിപ്പിച്ചതുപോലെ. അലൽ മുഖ്തസിമീൻ, ഭാഗിച്ചെടുത്തവരുടെ മേൽ.

0: മുദ്ദസിമീൻ എന്ന വാക്കിന് നാം പരിഭാഷയിൽ കാണിച്ചതുപോലെ ഭാഗിച്ചെടുത്തവൻ എന്നും അഥവാ പ്രവാചകന്മാരെ കളവാക്കുന്ന വിഷയത്തിലും മറ്റും അന്യോന്യം സത്യം ചെയ്തവർ എന്നും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടായാലും അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടവൻ ആരാണെന്നതിലും ജഅലുൽ ഖുർആന ഉലീൻ, ഖുർആനെ അവർ പല അംശങ്ങളാക്കി എന്ന വാക്യത്തിന്റെ താല്പര്യത്തിലും വ്യാഖ്യാതാക്കൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. കൂടാതെ ഈ 90-ാം വചനം വിഷയപരമായി നോക്കുമ്പോൾ അതിൻ്റെ നേരെ മുമ്പുള്ള വചനത്തോട് ബന്ധപ്പെട്ടു നിൽക്കുന്നതാണോ അതല്ല 87-ാം വചനത്തോട് ബന്ധപ്പെട്ടു കൊണ്ടുള്ളതാണോ എന്നതിലും അഭിപ്രായ വ്യത്യാസം കാണാം. ഇക്കാരണങ്ങളാൽ ഈ വചനങ്ങൾ ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ ഏതെങ്കിലും ഒന്നിനെ ഫലവത്തായി സ്വീകരിക്കത്തക്ക തെളിവുകൾ കാണുന്നുമില്ല. മേൽ സൂചിപ്പിച്ച വ്യാഖ്യാനങ്ങളിൽ വെച്ച് കൂടുതൽ വ്യക്തമായി തോന്നുന്ന വ്യാഖ്യാനത്തിന്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു: തങ്ങളുടെ താല്പര്യങ്ങൾക്ക് യോജിക്കുന്ന ഭാഗങ്ങളെ സ്വീകരിക്കുകയും യോജിക്കാത്ത ഭാഗങ്ങളെ നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് ഖുർആനെ ഭിന്ന ഭാഗങ്ങളാക്കി അംശിച്ച വേദക്കാർക്ക് തൗറാത്തും ഇഞ്ചിയിലും മുമ്പ് അവതരിപ്പിച്ചു കൊടുത്തിരുന്നത് പോലെ തന്നെ നിനക്ക് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഖുർആനും 7 ആവർത്തിത വചനങ്ങളും അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ഈ വ്യാഖ്യാനപ്രകാരം 90-ാം വചനവും 87-ാം വചനവും തമ്മിലായിരിക്കും വിഷയപരമായി ബന്ധപ്പെട്ടു നിൽക്കുന്നത്. ഇടക്കുള്ള രണ്ട് വചനങ്ങളും അൽ മുഅ്തരിളാത്ത് ഇടവാക്യങ്ങളുമായിരിക്കുന്നതാണ്. അല്ലാഹു ആലം. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു നബിവചനത്തിൻ്റെ സാരം ഇങ്ങനെയാകുന്നു: എൻ്റെയും എന്നെ നിയോഗിച്ച കാര്യത്തിൻ്റെയും ഉപമ ഇങ്ങനെയുള്ള ഒരാളുടെ മാതിരിയാകുന്നു. അയാൾ അയാളുടെ ജനങ്ങളുടെ അടുക്കിൽ ചെന്ന് ഞാൻ നമ്മെ ആക്രമിക്കാൻ വരുന്ന സൈന്യത്തെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. ഞാൻ നഗ്നനായ താക്കീതുകാരനാണ്, അതുകൊണ്ട് രക്ഷാമാർഗം നോക്കുക എന്നിങ്ങനെ അവരോട് പറഞ്ഞു. കുറിപ്പ്: ഗൗരവമേറിയ വല്ല ആപത്തിനെക്കുറിച്ചും ശക്തിപൂർവം ജനങ്ങൾക്ക് പരസ്യമായ താക്കീത് നൽകുവാൻ ചെല്ലുന്ന ആളുകൾ വസ്ത്രങ്ങളഴിച്ച് നഗ്നമായ നിലയിൽ വിളിച്ചു പറയുക മുൻകാലത്ത് പതിവുണ്ടായിരുന്നു. ക്രമേണ കർശനമായ താക്കീത് നൽകുന്നവൻ എന്ന അർത്ഥത്തിൽ നഗ്നനായ താക്കീതുകാരൻ എന്ന് പറയപ്പെടുന്നു. എന്നിട്ട് ഒരു വിഭാഗം ആളുകൾ അവനെ അനുസരിച്ച് രാത്രി തന്നെ സാവധാനം സ്ഥലം വിട്ടുപോയി രക്ഷപ്പെട്ടു. ഒരു വിഭാഗം ആളുകൾ അവനെ വ്യാജമാക്കി, അവർ സ്ഥലം വിടാതിരുന്നു. അങ്ങനെ പ്രഭാതത്തിൽ സൈന്യം വന്ന് അവരെ നശിപ്പിച്ചു. ഇതാണ് എന്നെ അനുസരിക്കുകയും ഞാൻ കൊണ്ടുവന്നതിനെ പിൻപറ്റുകയും ചെയ്തവരുടെയും എന്നോട് അനുസരണക്കേട് കാണിക്കുകയും ഞാൻ കൊണ്ടുവന്ന യഥാർത്ഥത്തെ വ്യാജമാക്കുകയും ചെയ്തവരുടെയും ഉപമ. ബുഖാരി മുസ്ലിം.
1: വചനം 92. ഫവറബ്ബിക, എന്നാൽ നിന്റെ റബ്ബിനെ തന്നെ, ലനസ്അലന്നഹും, നിശ്ചയമായും നാം അവരോട് ചോദിക്കുക തന്നെ ചെയ്യും, അജ്മഈൻ, മുഴുവനും, എല്ലാവരോടും.
2: فَوَرَبِّكَ لَنَسْأَلَنَّهُمْ أَجْمَعِينَ,
3: എന്നാൽ നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, തീർച്ചയായും അവരോട് മുഴുവനും നാം ചോദിക്കുക തന്നെ ചെയ്യും.
1: വചനം 93. അമ്മാ കാനു, അവർ ആയിരുന്നതിനെപ്പറ്റി, യഅമലൂൻ, അവർ പ്രവർത്തിക്കും.
2: അമ്മാ കാനു യഅമലൂൻ,
3: അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെപ്പറ്റി.
1: വചനം 94. ഫസ്ദഅ, ആകയാൽ ഉറക്കെ പ്രഖ്യാപനം ചെയ്യുക, പരസ്യമായി പ്രഖ്യാപനം ചെയ്യുക, ബിമാ തുഅ്മർ, നിന്നോട് കൽപ്പിക്കപ്പെടുന്നതിനെ, വഅഅ്രിദ്, തിരിഞ്ഞു കളയുകയും ചെയ്യുക, അവഗണിച്ചു കളയുകയും ചെയ്യുക, അനിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളെപ്പറ്റി.
2: فاصدع بما تؤمر واعرض عن المشركين.
3: ആകയാൽ നബിയേ, നിന്നോട് കൽപ്പിക്കപ്പെടുന്നതിനെ നീ പരസ്യമായി ഉറക്കെ പ്രഖ്യാപിച്ചുകൊള്ളുക, മുശ്രിക്ക് അഥവാ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നീ തിരിഞ്ഞു കളയുകയും ചെയ്യുക.
1: വചനം 95. ഇന്ന, നിശ്ചയമായും നാം, കഫൈനാക, നിനക്കു തടുത്തു തന്നിരിക്കുന്നു, അൽ മുസ്തഹ്സിഈൻ, പരിഹസിക്കുന്നവരെ.
3: നിശ്ചയമായും നിനക്ക് ഈ പരിഹാസകരെ നാം തടുത്തു തന്നിരിക്കുന്നു, അഥവാ അവരുടെ ഉപദ്രവം നിനക്ക് ഫലിക്കുകയില്ല.
1: വചനം 96. അല്ലദീന യജഅലൂന, ആക്കുന്നവരായ, മഅല്ലാഹി, അല്ലാഹുവോടുകൂടി, ഇലാഹൻ ആഖറ, വേറെ ഇലാഹിനെ, ആരാധ്യനെ, ദൈവത്തെ, ഫസൗഫ, എന്നാൽ വഴിയെ, യഅലമൂൻ, അവർ അറിയും, അവർക്ക്

0: അതെ, അള്ളാഹുവിനോട് കൂടി വേറെ ആരാധനയെ ഏർപ്പെടുത്തുന്നവരെ, എന്നാൽ വഴിയെ അവർ അറിഞ്ഞുകൊള്ളുന്നതാണ്.
1: ആ നിഷേധികൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളെപ്പറ്റിയെല്ലാം നാം ചോദ്യം ചെയ്യാതെ വിടുകയില്ല. അവർ എന്തു നിലപാട് കൈക്കൊണ്ടിരുന്നാലും ശരി, അള്ളാഹു നൽകുന്ന സന്ദേശങ്ങളെ പരസ്യമായി പ്രഖ്യാപനം ചെയ്തു കൊള്ളണം. അവരുടെ എതിർപ്പുകളെ അവഗണിച്ചു തള്ളുകയേ വേണ്ടൂ. ആ പരിഹാസങ്ങളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ല. അതെല്ലാം അള്ളാഹു തടഞ്ഞുകൊള്ളുകയും അതിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്തു കൊള്ളും എന്നൊക്കെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നു. അവസാനം ആ പരിഹാസകർ അവരുടെ പരിഹാസത്തിന്റെ ഫലം അറിയാറാകുമെന്ന് കടുത്ത ഒരു താക്കീതും നൽകുന്നു. പ്രവാചകത്വത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്വകാര്യമായിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ പ്രബോധനം നടത്തിയിരുന്നത്. സത്യവിശ്വാസികളായി തീർന്നവർ അവരുടെ നമസ്കാരം പോലും രഹസ്യമായിട്ടായിരുന്നു നടത്തി വന്നിരുന്നത്. ഈ വചനങ്ങൾ അവതരിച്ചതോടെ തിരുമേനി പരസ്യമായി പ്രബോധനം ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയും കുറിച്ച് പരിഹാസം പതിവാക്കിയ പലരും മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്നു. അവരിൽ പലരുടെയും പേരുകളും അവരുടെ ചെയ്തികളും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റുമായി പൊതുവെ അറിയപ്പെട്ടതുമാകുന്നു. വലീദ് ബിൻ മുഗൈറ, ആസിബിനുൽ വായിൽ, അസ്വദ് ബിൻ അബ്ദി യഗൂസ്, അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബ്, ഹർസ് ബിൻ തൊലാത്തില മുതലായവർ അവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരായിരുന്നു. ഇവരുടെയെല്ലാം അവസാനമുണ്ടായത് കേവലം സാധാരണങ്ങളല്ലാത്ത ചില കാരണങ്ങളെ തുടർന്നുണ്ടായ ദുർമരണങ്ങളായിരുന്നുവെന്നത് പ്രസ്താവ്യമാണ്. നടന്നു പോകുമ്പോൾ ഒരു അമ്പിൻമുല കാലിൽ തട്ടുക, കാലിൽ മുള്ളുകുത്തുക, മൂക്കിലൂടെ ചലം വരിക, കണ്ണിൽ കരട് വീണ് കാഴ്ച നശിക്കുക, മലം ഛർദ്ദിക്കുക മുതലായ ഓരോ കാരണങ്ങളായിരുന്നു അവരുടെ മരണങ്ങൾക്ക് ഇടയാക്കിയതെന്ന് പല റിവായത്തുകളിലും കാണാവുന്നതാകുന്നു. നേതാക്കളുടെ ഉപദ്രവത്തിന് ഭംഗം നേരിടുന്നതോടെ സാധാരണക്കാരെ കൊണ്ടുള്ള ശല്യവും കുറയുമല്ലോ.
2: വചനം 97. വലഖദ് നഅലമു, തീർച്ചയായും നാം അറിയുന്നുണ്ട്, അന്നക, നീ എന്ന്, യദീഖു, ഞെരുങ്ങുന്നുവെന്ന്, ഇടുങ്ങിപ്പോകുന്നുവെന്ന്, സദുറുക, നിന്റെ നെഞ്ച്, ഹൃദയം, മനസ്സ്, ബിമാ യഖൂലൂൻ, അവർ പറയുന്നതുകൊണ്ട്, പറയുന്നതിനാൽ.
3: وَلَقَدْ نَعْلَمُ أَنَّكَ يَضِيقُ صَدْرُكَ بِمَا يَقُولُونَ.
0: തീർച്ചയായും നാം അറിയുന്നുണ്ട്, അവർ പറഞ്ഞു വരുന്നത് കൊണ്ട് നിന്റെ നെഞ്ച് അഥവാ ഹൃദയം ഞെരിങ്ങിപ്പോകുന്നുവെന്ന്.
2: വചനം 98. ഫസബ്ബിഹ്, അതിനാൽ നീ തസ്ബീഹ് ചെയ്യുക, എന്നാൽ നീ തസ്ബീഹ് ചെയ്യുക, സ്തോത്ര കീർത്തനം നടത്തുക, ബിഹംദി, സ്തുതിയോടെ, റബ്ബിക, നിന്റെ റബ്ബിന്റെ, റബ്ബിനെ, വക്കുൻ, ആയിരിക്കുകയും ചെയ്യുക, മിനസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരിൽ പെട്ടവൻ.
3: ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകുൻ മിനസ്സാജിദീൻ.
0: ആകയാൽ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം നടത്തിക്കൊള്ളുക. നീ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക.
2: വചനം 99. വഅബുദ്, ആരാധിക്കുകയും ചെയ്യുക, റബ്ബക, നിന്റെ റബ്ബിനെ, ഹത്താ യഅതിയക, നിനക്ക് വരുന്നതുവരെ, അൽ യഖീൻ, ഉറപ്പ്, മരണം.
3: വഅബുദ് റബ്ബക ഹത്താ യഅതിയക അൽ യഖീൻ,
0: നിനക്ക് ആ ഉറപ്പ് അഥവാ മരണം വന്നെത്തുന്നത് വരേക്കും നിന്റെ റബ്ബിനെ നീ ആരാധിക്കുകയും ചെയ്യുക.
1: പരിഹാസകരുടെ ശല്യം തീർത്തു കൊടുക്കുമെന്ന് കഴിഞ്ഞ വചനങ്ങളിൽ വാഗ്ദാനം ചെയ്ത ശേഷം മറ്റൊരു സമാധാന സന്ദേശം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നു. അവരുടെ ശല്യവും നിഷേധവും കാരണം കുറെ മനഃപ്രയാസവും ബുദ്ധിമുട്ടും തനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിനെപ്പറ്റി പരിഭവിക്കുകയോ വിഷാദിക്കുകയോ വേണ്ടതില്ല. അള്ളാഹുവിന് തസ്ബീഹ് അഥവാ സ്തോത്രകീർത്തനം, ഹംദ് അഥവാ സ്തുതികീർത്തനം, സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം മുതലായവ അനുഷ്ഠിച്ചുകൊണ്ട് കാര്യങ്ങൾ അള്ളാഹുവിൽ അർപ്പിച്ചുകൊള്ളുക. എല്ലാം അള്ളാഹു ശുഭകരമായി കലാശിപ്പിച്ചു തരും എന്ന് സാരം. അവസാനമായി മരണം വരെയും അള്ളാഹുവിൻ്റെ ആരാധന നിലനിർത്തണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. അൽ യഖീൻ എന്ന വാക്കിന് ഉറപ്പ്, ദൃഢത, ഉറച്ച വിശ്വാസം എന്നൊക്കെയാണ് ഭാഷാർത്ഥം. മരണമാണിവിടെ ഉദ്ദേശം. ആർക്കും ഒരു സംശയവുമില്ലാത്ത കാര്യമാണല്ലോ മരണം. പൊതുവിൽ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായവും അതുതന്നെ. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇതിന് തെളിവും ഉദ്ധരിക്കപ്പെടുന്നു. നരകവാസികൾ നരകത്തിൽ വെച്ച് ഇങ്ങനെ വിലപിക്കുന്നതായി അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നു. വക്കുന്ന നുഖദ്ദീബു ബിയൗമിദ്ദീൻ ഹത്ത അത്താനൽ യഖീൻ. സാരം, ഞങ്ങൾക്ക് ഉറപ്പുവരുന്നതുവരെ ഞങ്ങൾ പ്രതിഫല ദിവസത്തെ വ്യാജമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ധ്യായം 74, 46, 47 വചനങ്ങൾ. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു മരണമടഞ്ഞപ്പോൾ ഉമ്മുൽ അല റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അമ്മാ ഹുവ ഫഖദ് ജാഅഹുൽ യഖീൻ വ അന്ന ലഅർജു ലഹുൽ ഖൈർ. എന്നാൽ അദ്ദേഹത്തിന് ഉറപ്പു വന്നു കഴിഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് നന്മ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ബുഖാരി. ഇവിടങ്ങളിൽ ഉറപ്പുകൊണ്ട് വിവക്ഷ മരണം തന്നെയാണെന്ന് വ്യക്തമാണല്ലോ. ഭാഷാർത്ഥത്തെ അടിസ്ഥാനമാക്കി ഉറപ്പായ അറിവും വിശ്വാസവും ലഭിക്കുന്നതുവരെ മാത്രമേ നമസ്കാരം മുതലായ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുള്ളൂവെന്നും ഉറപ്പായ അറിവും വിശ്വാസവും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ആവശ്യമില്ലെന്നും സൂഫി വേഷധാരികളായ ചില സ്വാർത്ഥതികൾ ഈ അവസാന വചനത്തെ ആസ്പദമാക്കി സമർത്ഥിക്കാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്നു തന്നെയുള്ള ഒരു വ്യതിയാനമത്രേ. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണല്ലോ ഏറ്റവും ഉറപ്പായ അറിവും വിശ്വാസവുമുള്ളവർ. എന്നിട്ട് പോലും അവരാരും ആരാധനാകർമ്മങ്ങൾ ഉപേക്ഷിച്ചിരുന്നില്ലെന്നു മാത്രമല്ല, മറ്റാരേക്കാളും കൂടുതൽ കർശനം അതിൽ സ്വീകരിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അത്രയുമല്ല, അറിവും വിശ്വാസവും വർദ്ധിക്കും തോറും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്നതിലും ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നതിലും കൂടുതൽ നിഷ്കർഷ പാലിക്കുകയാണുണ്ടാവുക. അതാണ് വേണ്ടതും. ഉറപ്പുവരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസാക്ഷിക്ക് ബോധ്യം വരിക എന്നാണെന്നും ഇപ്പോൾ ചിലർ പ്രസ്താവിച്ചു കാണുന്നു. വിശദീകരണ വേളയിൽ ചിലപ്പോൾ ഇതിന് എന്തെങ്കിലും ന്യായീകരണവും കണ്ടേക്കുമെങ്കിലും പലപ്പോഴും ഈ അർത്ഥം സ്വീകരിക്കുന്നത് അപകടകരവും സത്യവിരുദ്ധവുമായിട്ടാണ് അനുഭവപ്പെടുക. മേലുദ്ധരിച്ച ഖുർആൻ വചനത്തിലും നബിവചനത്തിലും മരണം എന്നല്ലാതെ ഈ രണ്ടർത്ഥങ്ങളും ശരിയാകാത്ത സ്ഥിതിക്ക് ഇവിടെയും ഉറപ്പുകൊണ്ടുദ്ദേശം മരണമാണെന്ന് വെക്കുവാൻ അറിവും വിശ്വാസവും മനസ്സാക്ഷിയും ഉള്ളവരാരും മടിക്കുവാൻ കാരണമില്ലതാനും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അടിയാൻ അവൻ്റെ റബ്ബിനോട് ഏറ്റവും അടുപ്പമുള്ളവനായിരിക്കുന്നത് അവൻ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥന അധികരിപ്പിക്കുവിൻ. മുസ്ലിം. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല വിചാരവും അഥവാ ദുഃഖവും ബാധിച്ചാൽ അവിടുന്ന് നമസ്കരിക്കുമായിരുന്നു. അബൂദാവൂദ്. മരണം വരെ അള്ളാഹുവിനെ ആരാധിക്കുകയും തസ്ബീഹ്, ഹംദ്, സുജൂദ് മുതലായ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്
5: മീൻസ് ഖുർആൻ റേഡിയോയിൽ. അടുത്തതായി ഖുർആൻ ടെലിപേസ്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ ഖുർആൻ ടെലിഗസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ ഒരു പുതിയ എപ്പിസോഡിൽ. ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, ആർക്കൊക്കെയാണ് കൃത്യമായി ഉത്തരം പറയാൻ കഴിയുക, സമ്മാനം ലഭിക്കുക, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരുടെയൊക്കെ ശബ്ദമാണ് നമ്മൾ കേൾക്കാൻ പോണത്, ഏതൊക്കെ ആയത്തുകളാണ് പാരായണം ചെയ്യുന്നത് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഞാനും ആ പ്രതീക്ഷയിൽ തന്നെയാണ്. പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എൻ്റെ കൂട്ടുകാരെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യത്തെ കോളിലേക്ക് പോവുകയാണ്. നമുക്ക് കാതോർക്കാം ഒന്നാമത്തെ കോളിലേക്ക്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
8: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
7: എന്താ പറഞ്ഞ കേട്ടില്ല.
8: അബ്ദുൽ
7: വദൂദ് സി എം. ഓക്കെ, അബ്ദുൽ വദൂദ് എവിടെ നിന്നാണ് വിളിക്കുന്നത്, എവിടെയാണ് മോൻ്റെ സ്ഥലം?
8: മലപ്പുറം ജില്ലയിലെ കഞ്ഞിപ്പുര.
7: കഞ്ഞിപ്പുര. ഓക്കെ, അബ്ദുൽ വദൂദ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഒന്നാം ക്ലാസ്സിലാണ്. ഓക്കെ, അപ്പൊ പഠിച്ചു കഴിഞ്ഞത് എൽ കെ ജി യു കെ ജി അല്ലേ? ഓക്കേ. ഖുർആനൊക്കെ നന്നായി പഠിക്കുന്നുണ്ടോ?
8: ആ.
7: എവിടെ നിന്നാണ് പഠിക്കുന്നത്? ആരാണ് പഠിപ്പിച്ചു തരുന്നത്? ഉമ്മയാണ് പഠിപ്പിച്ചു തരുന്നത്. മദ്രസയിൽ പഠിക്കുന്നുണ്ടോ? ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, എന്നാ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതാ, അതിൻ്റെ അടുത്ത ആയത്ത് അബ്ദുൽ വദൂദ് ഓതാ. ഓക്കെ. أعوذ بالله من الشيطان الرجيم يوم يكون الناس كالفراش المبثوث
8: وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فأمه هاوية
7: فهو في عيشة راضية നന്നായിട്ട് മതി. അപ്പൊ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ ചോദ്യമാണ്. അബ്ദുൽ വദൂദിന്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ഓഫീസിലാണ്. എവിടെയാണ് ഓഫീസ്?
8: ഗ്രാമപഞ്ചായത്തിൽ.
7: ഓക്കെ, എന്താണ് വാപ്പാന്റെ ജോലി?
8: അസിസ്റ്റന്റ്
7: എഞ്ചിനീയറാ. ഓക്കെ, അപ്പൊ അബ്ദുൽ വദൂദിന് രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഇനി ഞാൻ രണ്ട് ആയത്തുകൾ ഓതും, അതേത് സൂറത്തിലാണെന്ന്
8: പറയണം.
7: وما أدراك ما عليون كتاب مرقوم
8: അറിയില്ല, പഠിച്ചിട്ടില്ല.
7: ആ, ഈ സൂറത്ത് പഠിച്ചിട്ടില്ല അല്ലെ? ഏത് വരെ പഠിച്ചിട്ടുണ്ട് മോനെ? ബുറൂജ് വരെ പഠിച്ചിട്ടുണ്ട്. മാഷാല്ലാ ബാർക്കല്ലാ. ഓക്കെ, എന്നാൽ ഞാൻ വേറൊരു സൂറത്ത് മോനെ കൊണ്ട് ഓതിപ്പിക്കാം, എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി. സൂറത്തു തീൻ, വത്തീനി വസ്സൈതൂൻ എന്ന സൂറത്ത് മോനൊന്ന് ഓതിക്കേ, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ.
8: ثم رددت.

0: فلهم أجر
1: ولهم أجر ولهم أجر أجر من يوم أفضل كتبتكو كبرد بيتي عليه الصلاة بأحسن الحاكمين.
0: മാഷാല്ലാ, വളരെ നന്നായിട്ട് ഓതി, വളരെ ഉഷാറായിട്ടുണ്ട് കേട്ടോ അബ്ദുൽ വദൂദേ. ആ നന്നായിട്ട് ഓതി. അപ്പൊ ഇനി കുറച്ചുകൂടി സൂറത്തൊക്കെ പഠിച്ച് അടുത്ത ആഴ്ച ഇനിയും വിളിക്കാം കേട്ടോ. ആ മാഷാല്ലാ ബർക്കല്ല. ഓക്കെ, അപ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വലൈക്കും അസ്സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് തുടരുകയാണ്. അടുത്ത കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: വലൈക്കും സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: ഫാത്തിമ.
0: നിഹ ഫാത്തിമയുടെ വീട് എവിടെയാണ്?
1: കോഴിച്ചന.
0: കോഴിച്ചന. നിഹ ഫാത്തിമ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: രണ്ടില്.
0: രണ്ടിലാണ്. എന്താണ് സ്കൂളിൻ്റെ പേര് അറിയോ?
1: സ്കൂൾ.
0: ആ ആ ആ
1: എഡ്രിക്കോട്.
0: എഡ്രിക്കോട്. ഓക്കെ. അപ്പോ മോളുടെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: ഉമ്മ, ഉപ്പ, അനിയൻ, കാക്ക.
0: ഓക്കെ. എന്താണ് ഉപ്പ? ഉമ്മുമ്മ. ആ
1: ഉപ്പൂപ്പ.
0: ഉപ്പൂപ്പ ഒക്കെ ഉണ്ട്. ആ എന്താ ഉപ്പാക്ക് ജോലി?
1: സോഫ പണി.
0: ആ മാഷാ. ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഖുർആനൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. ആരാണ് പഠിപ്പിച്ചു തരുന്നത്? അമ്മച്ചിയാണ്. ഓക്കെ. എന്നാ ഒന്നാമത്തെ ചോദ്യം, ഞാൻ ഒരായത്തോതാം, അത് അതിൻ്റെ ബാക്കി മോനോതാം കേട്ടോ. ഞാൻ ഓതുന്ന ആയത്തിൻ്റെ ബാക്കി ചോദ്യം മതി. ഓക്കെ. أعوذ بالله من الشيطان الرجيم وجوه يومئذ ناعمة لسعيها راضية. أرتايت
1: في جنة عالية.
0: في جنة
1: عالية.
0: عالية. أرتايت ഫി ജന്നത്തിൻ ആലിയ. അടുത്തായത്
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു പേജ് വീതം മനഃപാഠമാക്കാവുന്ന രൂപത്തിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 499-ാം പേജ്. പാരായണം നിർവഹിക്കുന്നത് സഅദ് അൽ ഖാമിദി.

0: മാഷാല്ലാ. പ്രിയ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കിയത് പേജ് നമ്പർ 499. പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഗാമിദി.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, സൂറ ബക്കറ 44 മുതൽ 46 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിലെ 56 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് 57-ാമത്തെ ആയത്താണ് എടുക്കുന്നത്.

ഇൻഷാല്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വവല്ലൽന വവല്ലൽന, വാദിൻ്റെ ഉച്ചാരണം നമ്മൾ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത്, അറ്റത്ത്, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ അറ്റത്ത്, അതുപോലെ അത് ഹെവി ലെറ്ററാണ്, മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. വ വ, ഒന്നുകൂടെ പറഞ്ഞാൽ സ ഉച്ചരിക്കുമ്പോൾ, സുമ്മ എന്നതിലെ സ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ കുറച്ച് പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം. അതുപോലെ രാല്, രാലിക്ക എന്നതിലെ രാൽ ഉച്ചരിക്കുന്ന സമയത്ത് സ ഉച്ചരിക്കുന്ന അത്ര തന്നെ നാവിൻ്റെ അറ്റം പുറത്തോട്ട് നിൽക്കേണ്ട, കുറച്ചും കൂടെ ബാക്കോട്ടായിരിക്കും. അതേസമയം നാവിൻ്റെ അറ്റം പുറത്തായിരിക്കും. ശേഷം വാദ്, പാന് പുള്ളിയിട്ട വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം പൂർണ്ണമായിട്ടും പല്ലുകൾക്ക് ഉള്ളിൽ തന്നെയായിരിക്കും, അഥവാ പല്ലുകളുടെ അറ്റത്ത് നാവിൻ്റെ അറ്റം. അതേസമയം വാദ് ഹെവി ലെറ്ററാണ്, ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. വ വ വ വി വു അവ്. വാദ് പലപ്പോഴും ഉച്ചരിക്കുന്നത് ല എന്ന രൂപത്തിലാണ്. പലപ്പോഴും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, അഥവാ ജീവിത നിയമങ്ങളോ അല്ലെങ്കിൽ മറ്റു മഹ്റജിൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകൾ, അക്ഷരങ്ങളുടെ ഉച്ചാരണം കൃത്യമായിട്ട് അറിയാത്ത ആളുകൾ പലപ്പോഴും അള്ളാഹു എന്ന് ഉച്ചരിക്കുന്ന ആ ഒരു ശബ്ദം, അതുപോലെ തന്നെ വാലിമീൻ എന്നതിലെ വാദ്, അവിടെയും ലാലിമീൻ അള്ളാഹു ഉണ്ട, അള്ളാഹു എന്ന ശബ്ദവും അതുപോലെ ലാലിമീൻ എന്ന ശബ്ദവും അവിടെയൊക്കെ ഒരേ രൂപത്തിലാണ്. അതേപോലെ തന്നെ സാദിന് പുള്ളിയിട്ട ദാദും, ഇതും അതിൻ്റെ ശബ്ദവും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരേ രൂപത്തിലായിരിക്കും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം, വാദ് ഇതുപോലെ ഹെവി ലെറ്ററാണ്, കൃത്യമായിട്ട് അതിൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വ വി വു എവ്. ഓക്കെ, വവല്ലൽന വവല്ലൽന അലൈക്കുമുൽ, വവല്ലൽന വവല്ലൽന എന്ന് പറയരുത്, വവല്ലൽന അലൈക്കുമുൽ ഗമാമ, ഗൈൻ തൊണ്ടയുടെ മുകൾ ഭാഗം, ഗമാമ എന്നല്ല ഓതേണ്ടത്, ഗമാമ ഗമാമ. വഅൻസൽന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാ ബിഗുന്ന. വഅൻസൽന അലൈക്കുമുൽ ഐൻ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐൻ. അലൈക്കുമുൽ മന്ന നൂന് ശബ്ദുണ്ട് മണിക്കണം. വസൽവ അലൈക്കുമുൽ മന്ന വസൽവ, നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടി നിർത്തണം. കുലു മിൻ തയ്യിബാതി, കുലു മിൻ ത ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അതേസമയം താ ഹെവി ലെറ്ററാണ്, ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കണം. മിൻ തയ്യിബാതി മാ റസഖ്നാകും, ഇവിടെ തയ്യിബാത്ത് എന്നതിലെ യാഇന് ശബ്ദുണ്ട്, എന്നിരുന്നാലും തയ്യിബാത്തി തയ്യിബാത്തി എന്ന രൂപത്തിൽ ഓതരുത്. ഏതുപോലെ ചില ആളുകൾ ഇയാക്ക നഅബ്ദു വ ഇയാക്ക നസ്തഈൻ എന്നതിലെ ഇയാക്ക, ഇയാക്ക വ ഇയാക്ക ഇങ്ങനെ ഓതും, അത് ശരിയല്ല. ഇയാക്ക നഅബ്ദു വ ഇയാക്ക നസ്തഈൻ പോലെ തന്നെ ഇവിടെയും തയ്യിബാത്ത് യാഇന് ശബ്ദ് ഉള്ളത് ശ്രദ്ധിക്കണം, തയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ മതി. മാ റസഖ്നാകും, മാ റ മാ റസഖ്നാകും, റസഖ് ഖാഫിന് സുക്കൂനാണ്, ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. മാ റസഖ്നാകും, മഖ്റജും ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് ഖാഫ്. മാ റസഖ്നാകും വമാ ളമൂന, വമാ ളമൂന വ ളമൂന, വലാകിൻ കാനു, വലാകിൻ കാനു, സാക്കിന നൂന് ശേഷം കാഫ് വരുമ്പോൾ ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. വലാകിൻ കാനു, കാനു അൻഫുസഹും, കാനു അ, മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. കാനു അൻഫുസഹും, ഇനി അൻഫുസഹും
നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫ ഇഖ്ഫാന്റെ അക്ഷരമാണ്. അതേസമയം സാക്കിന നൂനിന് ശേഷം ഫ വരുമ്പോൾ ഇദ്ഗാം പോലെ ആ ഒരു ഗുന്നയുടെ ശബ്ദം ഉണ്ടാവരുത്. അംഫു അല്ല അംഫുസഹും അല്ല അൻഫുസഹും യസ്ലിമൂൻ. മുകളിൽ പറഞ്ഞ അതേ രൂപത്തിൽ ദാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. യസ്ലിമൂൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 57-ാമത്തെ ആയത്താണ് ഒതുക്കേൽപ്പിച്ചത്. ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം ഹാഫിൽ അബ്ദുഷ്ശുക്കൂർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം കാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ.

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

من تحتها الأنهار جنات تجري من تحتها الأنهار ويجعل لك قصورا

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തെൻസീൽ. ഇന്ന് സൂറത്ത് സുമർ, സൂറത്ത് മുഅ്മീൻ, സൂറത്ത് ഹാമീം സജദയുടെ 32 വരെയുള്ള വചനങ്ങളാണ് തെൻസീലിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ കേട്ടത് തൻസീൽ. ഇന്ന് സൂറത്ത് സുമർ, സൂറത്ത് മുഅ്മിൻ, സൂറത്ത് ഹാമീം സജ്ജദയുടെ 32 വരെയുള്ള വചനങ്ങളാണ് തൻസീലിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഉള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
4: അധ്യായം 104, സൂറത്തുൽ ഹുമസ. കുത്തിപ്പറയുന്നവർ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 9.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
4: വൈലുൻ, നാശം, കഷ്ടപ്പാട്. ലികുല്ലി ഹുമസത്തിൻ, എല്ലാ കുത്തിപ്പറയുന്നവർക്കും ഇടിച്ചു താഴ്ത്തുന്നവർക്കും. ലുമസ, ദുഷിച്ചു പറയുന്നവരായ, കുറവാക്കി പറയുന്നവരായ. അന്യരെ കുത്തിപ്പറയുന്നവരും കുറവാക്കുന്നവരുമായ എല്ലാവർക്കും നാശം.
3: വചനം 2.
4: അതായത് ശേഖരിച്ചവൻ, ഒരുമിച്ചു കൂട്ടിയവൻ. മാലൻ, ധനം, സ്വത്ത്. അതിനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്ത. അതായത് ധനം ശേഖരിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനു നാശം.
3: വചനം 3.
4: യഹ്സബു, അവൻ കണക്കാക്കുന്നു, വിചാരിച്ചുകൊണ്ട്. അന്നമാലഹു, അവന്റെ ധനം ആകുന്നു എന്ന്. അഖ്ലദ, അവനെ ശാശ്വതനാക്കിയിരിക്കുന്നു എന്ന്, സ്ഥിരവാസിയാക്കിയിരിക്കുന്നു.
5: യഹ്സബു അന്നമാലഹു അഖ്ലദ,
4: അവന്റെ ധനം അവനെ ശാശ്വതനാക്കിയിരിക്കുന്നുവെന്ന് അവൻ വിചാരിക്കുന്നു.
6: കുറേ ധനം ശേഖരിച്ചുണ്ടാക്കുകയും അത് വേണ്ടപ്പെട്ട വിഷയങ്ങളിൽ വിനിയോഗിക്കാതെ അഹങ്കാരപൂർവം അതിന്റെ എണ്ണവും വണ്ണവും മാത്രം ചിന്താവിഷയമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദുഷ്ടന്മാരിൽ സ്വാഭാവികമായും കാണാവുന്ന സമ്പ്രദായമാണ് അന്യരെ കുത്തുവാക്കുകൾ ഉപയോഗിച്ച് ഇടിച്ചു താഴ്ത്തലും കുറ്റവും കുറവും എടുത്തുകാട്ടി ദുഷിച്ചുകൊണ്ടിരിക്കലും. തങ്ങളുടെ ധനം തങ്ങൾക്ക് ഈ ലോകത്ത് ശാശ്വത ജീവിതം നേടിക്കൊടുത്തിട്ടുണ്ടെന്നും തങ്ങളും തങ്ങളുടെ ധനവും ഒരിക്കലും നശിക്കുകയില്ലെന്നുമുള്ള ഭാവമായിരിക്കും ആ ധനപൂജകന്മാരിൽ നിന്ന് പ്രകടമാകുന്നത്. ഇങ്ങനെയുള്ളവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് അള്ളാഹു അവരെ താക്കീത് ചെയ്യുകയാണ്.
3: വചനം 4.
4: കല്ല, വേണ്ട. ലയും ബദന്ന, നിശ്ചയമായും അവൻ ഇടപെടും, എറിയപ്പെടും. ഫിൽ ഹുത്തമ, ഹുത്തമയിൽ.
5: കല്ല, ലയും ബദന്ന ഫിൽ ഹുത്തമ,
4: വേണ്ട, നിശ്ചയമായും അവൻ ഹുത്തമയിൽ അഥവാ ധ്വംസിച്ചു കളയുന്ന നരകത്തിൽ എറിയപ്പെടുന്നതാണ്.
3: വചനം 5.
4: വമാ അദ്രാക, നിനക്കെന്തറിയാം, മൽ ഹിത്തമ,

0: എന്തറിയാം?
1: വചനം 6,
0: നാറുല്ലാഹി, അല്ലാഹുവിന്റെ അഗ്നിയാണ്. അൽ മുഖദ, കത്തിക്കപ്പെട്ട, ജ്വലിപ്പിക്കപ്പെട്ട.
2: നാറുല്ലാഹിൽ മുഖദ,
0: അല്ലാഹുവിന്റെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നിയത്രേ അത്.
1: വചനം 7,
0: അല്ലതീ തത്തലിഉ, എത്തി നോക്കുന്നത്, കയറിച്ചെല്ലുന്നത്. അലൽ അഫ്ഇദ, ഹൃദയങ്ങളുടെ മേൽ.
2: അല്ലതീ തത്തലിഉ അലൽ അഫ്ഇദ,
0: എന്നുവച്ചാൽ ഹൃദയങ്ങളിൽ കയറിച്ചെന്ന് എത്തി നോക്കുന്നത്.
1: വചനം 8,
0: ഇന്നഹ, നിശ്ചയമായും അത്. അലൈഹിം, അവരുടെ മേൽ. മുസ്വദ, അടച്ചു മൂടപ്പെട്ടതായിരിക്കും.
2: ഇന്നഹ അലൈഹിം മുസ്വദ,
0: നിശ്ചയമായും അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെടുന്നതായിരിക്കും.
1: വചനം 9,
0: ഫീ അമദിൻ, ചില തൂണുകളിലായിട്ട്. മുമദ്ദദ, നീട്ടിയുണ്ടാക്കപ്പെട്ട, നീണ്ട, വമ്പിച്ച.
2: ഫീ അമദിൻ മുമദ്ദദ,
0: നീട്ടിയുണ്ടാക്കപ്പെട്ട വമ്പിച്ച തൂണുകളിലായിക്കൊണ്ട്.
3: അൽഹുത്തമ എന്നത് നരകത്തിന്റെ വിശേഷണനാമങ്ങളിൽ ഒന്നാകുന്നു. അതിൽ ഇടപെടുന്ന ഏതൊരു വസ്തുവേയും കത്തിച്ച് നശിപ്പിക്കുമാറ് അതികഠിനമായത് എന്ന് സാരം. ഇതിൻ്റെ ഒരു വിശദീകരണം എത്രേ തുടർന്ന് കാണുന്നത്. സാധാരണ അറിയപ്പെടുന്ന അഗ്നിയല്ല നരകാഗ്നി, അള്ളാഹു പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുള്ള കഠിന കഠോരമായ ഒരു പ്രത്യേക അഗ്നിയാണത്. മാംസമോ ബാഹ്യാവയവങ്ങളോ മാത്രമല്ല ആ അഗ്നി എരിച്ചു കളയുന്നത്, ഹൃദയങ്ങളുടെ ഉള്ളോട്ട് കയറിച്ചെന്ന് അവയെയും അത് കടന്നാക്രമിക്കുന്നതാണ്. മാത്രമല്ല, വമ്പിച്ച നെടും തൂണുകൾക്കുള്ളിൽ അവർ ബന്ധിക്കപ്പെടുകയും വാതിലുകൾ അടച്ചു മൂടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ യാതൊരു തരത്തിലുള്ള ആശ്വാസത്തിനും യാതൊരു പഴുതും കിട്ടാതെ നാനാഭാഗത്തൂടെയും അവർ നിത്യയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. എന്നിങ്ങനെ നരകശിക്ഷയുടെ ഗൗരവത്തെപ്പറ്റി അള്ളാഹു വർണ്ണിച്ചിരിക്കുകയാണ്. ഇതെല്ലാം പരലോക സംബന്ധമായ അദൃശ്യ കാര്യങ്ങളാകൊണ്ട് കൂടുതൽ വിശദീകരണം നൽകുക സാധ്യമല്ല. അള്ളാഹുവിൻ്റെ വിവരണത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ഗൗരവം ബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലാക്കാമല്ലോ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.
0: അധ്യായം 105, സൂറത്തുൽ ഫീൽ, ആന. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 5.
3: വിശുദ്ധ കഅബയെ പൊളിച്ചു നീക്കുവാൻ തയ്യാറെടുത്തു വന്ന ഒരു ആനപ്പട്ടാളത്തെ അള്ളാഹു കഠിനമായി ശിക്ഷിച്ചു പരാജയപ്പെടുത്തുകയും ഖുറൈശികളെയും മക്ക നിവാസികളെയും രക്ഷപ്പെടുത്തുകയും ചെയ്ത ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ് ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്നത്. പ്രസ്തുത സംഭവം മുഖേന അള്ളാഹു അവർക്ക് ചെയ്ത അനുഗ്രഹം, അതിലടങ്ങിയ ദൈവിക ദൃഷ്ടാന്തം എന്നിവയെക്കുറിച്ച് അവരെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സൂറത്ത് അവതരിക്കുമ്പോൾ ആ സംഭവത്തിന് ദൃക്സാക്ഷികളായിരുന്ന പലരും അറബികളിൽ ജീവിച്ചിരിപ്പുണ്ട്. ആ നിലക്ക് ഈ അനുസ്മരണം കൂടുതൽ ഫലവത്തായിരിക്കുമല്ലോ. ഖുറൈശികൾക്കിടയിൽ ഒരു വമ്പിച്ച സംഭവമായി ഗണിക്കപ്പെട്ടിരുന്ന അതിൻ്റെ വിശദാംശങ്ങളിൽ ഭിന്നാഭിപ്രായങ്ങൾ കാണാമെങ്കിലും സംഭവത്തിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്. ഹബ്ഷ അഥവാ അബിസീനിയയിലെ ചക്രവർത്തിയായിരുന്ന നജ്ജാശി അഥവാ നഗാശിയുടെ കീഴിൽ യമൻ ഭരിച്ചിരുന്ന അബ്രഹത്ത് എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു. ചക്രവർത്തിയുടെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടി യമനിൽ ഒരു വമ്പിച്ച ക്രിസ്തീയ ദേവാലയം അവൻ പണിതു. ജനങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുവാൻ വേണ്ടി അവൻ ഒരു ഉപായം കണ്ടുപിടിച്ചു. മക്കയിലേക്ക് ജനങ്ങൾ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന പതിവ് നിർത്തലാക്കി പകരം ആ ദേവാലയത്തിലേക്ക് അവരെ തിരിച്ചുവിടണമെന്നായിരുന്നു പരിപാടി. അതിൽ പ്രതിഷേധിച്ച് ഒരു അറബി ആ ദേവാലയത്തിൽ കടന്ന് മലവിസർജനം നടത്തി വൃത്തികേടാക്കുകയുണ്ടായെന്നും പറയപ്പെടുന്നു. ഏതായാലും ഖുറൈശികളുടെ കഅബ പൊളിച്ചു നീക്കുമെന്ന് ശപഥം ചെയ്തുകൊണ്ട് അബ്രഹത്ത് ഒരു വമ്പിച്ച സേനയുമായി മക്കയിലേക്ക് നീങ്ങി. വഴിമധ്യേ ഒന്നിലധികം സ്ഥലത്തു വെച്ച് ചില അറബി ഗോത്രങ്ങളുമായി സംഘട്ടനത്തിൽ ഏർപ്പെട്ടുവെങ്കിലും അതിലെല്ലാം അബ്രഹത്തും സൈന്യവും ജയിച്ച് മുന്നേറി മക്കയുടെ അടുത്തെത്തി. സൈന്യത്തിൽ ഒന്നോ അധികമോ ആനയും ഉണ്ടായിരുന്നു. ഈ സേനയ്ക്ക് ആനപ്പട്ടാളം എന്ന് പറയപ്പെടുവാൻ ഇതാണ് കാരണം. മക്കയുടെ അടുത്തൊരു സ്ഥലത്ത് വെച്ച് തങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം അറിയിക്കുവാനായി അബ്രഹത്ത് ഖുറൈശികളുടെ അടുക്കലേക്ക് ആളയച്ചു. തങ്ങൾ ഒരു യുദ്ധം നടത്തി നാടു കീഴടക്കുവാൻ ഉദ്ദേശിച്ചു വന്നതല്ലെന്നും കാബ പൊളിച്ചു നീക്കൽ മാത്രമാണ് വരവിന്റെ ഉദ്ദേശ്യമെന്നും അറിയിച്ചു. തങ്ങളുടെ ജീവനെപ്പോലെ ബഹുമാനിച്ചാദരിച്ചു വന്ന കാബ പൊളിക്കുന്നതിൽ അങ്ങേ അറ്റത്ത് വെറുപ്പും വ്യസനവും ഉണ്ടായെങ്കിലും ആ സൈന്യത്തെ നേരിടുവാനുള്ള കെൽപ്പോ കരുത്തോ അവർക്കുണ്ടായിരുന്നില്ല. ആനപ്പട്ടാളത്തെ നേരിട്ടുകൊണ്ടുള്ള യുദ്ധം അവർക്ക് അപരിചിതമായിരുന്നു. അങ്ങനെ ആ കാഴ്ച തങ്ങൾ കാണരുതെന്നും അതിനാൽ നേരിടാവുന്ന ആപത്തുകൾ തങ്ങൾക്ക് പിണയരുതെന്നും കരുതി അവർ സ്ഥലം വിട്ടു പോവുകയാണുണ്ടായത്. അന്ന് ഖുറൈശികളുടെ നേതാവും കഅബയുടെ മേൽനോട്ടം വഹിക്കുന്ന ആളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബായിരുന്നു. വഴിമധ്യേ അബ്രഹത്ത് അദ്ദേഹത്തിന്റെ 200 ഒട്ടകങ്ങളെ പിടിച്ചടക്കിയിരുന്നു. അബ്രഹത്ത് അദ്ദേഹത്തെ ആളയച്ചു വരുത്തി തന്റെ ലക്ഷ്യത്തെപ്പറ്റി സംസാരിച്ച കൂട്ടത്തിൽ താങ്കൾക്ക് വല്ലതും പറയുവാനുണ്ടോ എന്ന് അന്വേഷിക്കുകയുണ്ടായി. അബ്ദുൽ മുത്തലിബിന്റെ മറുപടി ഇതായിരുന്നു: താങ്കളുടെ ആൾക്കാർ എന്റെ ഒട്ടകത്തെ പിടിച്ചു വച്ചിട്ടുണ്ട്, അവയെ വിട്ടുതരണം. ഇത് കേട്ടപ്പോൾ അബ്രഹത്ത് പരിഹാസപൂർവ്വം ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ പൂർവികന്മാരായി ബഹുമാനിച്ചു വരുന്ന നിങ്ങളുടെ മതകേന്ദ്രം നശിപ്പിക്കുന്നതിനെക്കുറിച്ചൊന്നും പറയാനില്ലാതെ കേവലം താങ്കളുടെ ഒട്ടകത്തെക്കുറിച്ച് മാത്രം സംസാരിച്ച നിങ്ങൾ ഒരു കൊള്ളരുതാത്തവൻ തന്നെ. താങ്കളെ കണ്ട മാത്രയിൽ എനിക്ക് തോന്നിയ മതിപ്പ് ഇത് കേട്ടപ്പോൾ നശിച്ചുപോയി. അബ്ദുൽ മുത്തലിബ് പ്രതിവചിച്ചു: ഞാനാണ് ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ. ആ മന്ദിരത്തിന് ഒരു ഉടമസ്ഥനുണ്ട്, അതവൻ രക്ഷിച്ചുകൊള്ളും. അങ്ങനെ മുമ്പിൽ ആനയുമായി സൈന്യം മുന്നോട്ട് വച്ചു. കഅബയുടെ നേർക്ക് തിരിഞ്ഞതോടെ ആന മുട്ടുകുത്തി മുമ്പോട്ടു നീങ്ങാതായി. വളരെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആന മുമ്പോട്ട് അടിവെക്കുന്നില്ല. മറ്റേത് ഭാഗത്തേക്ക് തിരിച്ചാലും അങ്ങോട്ട് തിരിയുവാൻ അതിന് തടസ്സവുമില്ല. അള്ളാഹു അവരിൽ ഒരു തരം പക്ഷിക്കൂട്ടങ്ങളെ നിയോഗിച്ചു. ഒരു പ്രത്യേക തരം കല്ലുകൾ അവ സൈന്യത്തിനു മീതെ വർഷിച്ചു. ഇതുവഴി സൈന്യം നാമാവശേഷമായി തീർന്നു. അള്ളാഹു അവന്റെ മന്ദിരത്തെ കാത്തു രക്ഷിക്കുകയും ചെയ്തു. മിക്കവാറും ക്രിസ്താബ്ദം 570-571 ഈ സംഭവം നടക്കുന്നത്. 571 കൊല്ലം ഏപ്രിൽ 2 തീയതിയാണെന്ന് ചിലർ ക്ലിപ്തപ്പെടുത്തി പ്രസ്താവിച്ചിട്ടുമുണ്ട്. ഈ കൊല്ലത്തിലായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഉണ്ടായത്. അറബികളുടെ ഇടയിൽ പൊതുവിലും ഖുറൈശികൾക്കിടയിൽ വിശേഷിച്ചും വളരെ ഗൗരവമേറിയ ഒരു സംഭവമാണിതെന്ന് പറയേണ്ടതില്ലല്ലോ. അതിനാൽ പിന്നീടുണ്ടാകുന്ന സംഭവങ്ങൾ അവർ ആനക്കലഹം മുതൽ കാലം നിർണയിക്കുക പതിവായി തീർന്നു. മദീന ഹിജറ മുതൽ വർഷാരംഭം നിർണയിക്കുന്ന പതിവ് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെടുന്നതുവരെ ആ പതിവ് തുടർന്നു പോന്നു. ആനപ്പട്ടാളത്തെ നശിപ്പിച്ച പക്ഷിപ്പട്ടാളം ഏതു തരത്തിലുള്ളതായിരുന്നു? അവ എവിടെ നിന്നു വന്നു? അവ ശത്രുക്കളെ എറിയുവാൻ കൊണ്ടുവന്ന കല്ലുകൾ ഏതു വിധത്തിലുള്ളതായിരുന്നു? സൈന്യത്തിൽ ആ കല്ലുകൾ എന്ത് വിനയാണ് വരുത്തിയത് എന്നൊന്നും തീർത്തു പറയുക നമുക്ക് സാധ്യമല്ല. പലരും പല അഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഒന്നൊന്നായി സ്വീകരിക്കുവാൻ തെളിവുകളില്ല. ഈ അധ്യായത്തിൽ അള്ളാഹു അതിനെപ്പറ്റി പ്രസ്താവിച്ച വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന രൂപത്തിൽ അതിന് യാതൊരു ദുർവ്യാഖ്യാനവും നൽകാതെ നമുക്കത് സ്വീകരിക്കാം, അതു അതേപടി വിശ്വസിക്കുകയും ചെയ്യാം.
4: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഉള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
5: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 മദീനയിൽ ജീവിച്ചു. അപ്പം ഈ 10, 13, 23 കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക് അനുയായികൾക്ക് എഴുത്തുകാരായ പ്രത്യേകം സഹാബികൾ ഉണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നമ്മൾ ഹറമൈൻ ലൈവ് പ്രോഗ്രാമാണ് കേൾക്കുന്നത്. വിശുദ്ധ മക്കയിലെയും മദീനയിലെയും നിസ്കാരത്തിലെ പാരായണങ്ങളാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ കേൾക്കുന്നത്. ആദ്യം മക്കയിൽ നിന്നും ഫജ്ർ നിസ്കാരത്തിൽ സൂറത്ത് സുമർ പാരായണം ചെയ്യുന്നത് കേൾക്കാം. 53 മുതൽ 75 വരെ ആയത്തുകളാണ് സൂറത്ത് സുമറിൽ നിന്നുള്ളത് നമ്മൾ കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് മെഹർ അൽ മുഅയ്ഖലി.

0: وأشرقت الأرض.
1: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്ക് പാരായണം. അഷ് ഷൈഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആൽ ഇമ്രാനിലെ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്‌വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
2: പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു സോഫാത്തിലെ 17 മുതൽ 19 കൂടിയ വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم أوآباؤنا الأولون قل نعم وأنتم داخرون

സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സൂറത്തു സ്വാഫാത്തിലെ 17-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ആ വചനവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണോ എന്ന് ചോദിക്കുന്ന അവർ മറ്റു ചില സന്ദർഭങ്ങളിൽ പറയാറുള്ളത് എങ്കിൽ ആ പൂർവ്വപിതാക്കന്മാരെ ഒന്ന് കൊണ്ടുവരുവീൻ എന്നാണ്. അതാണ് സൂറത്തുൽ ജാസിയയിലെ 25-ാമത്തെ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ ആ ചോദ്യം തന്നെ അസ്ഥാനത്താണ്. കാരണം പ്രവാചകന്മാർ അഖിലവും എടുത്തു പറഞ്ഞ പരലോകവിശ്വാസം, മരണശേഷമൊരു ജീവിതമുണ്ടെന്ന കാര്യം, അത് ഇഹലോകത്തല്ല സംഭവിക്കുക. ഒരാൾ മരിച്ച് ആ മരണത്തിന് ശേഷം വീണ്ടും സൃഷ്ടിക്കപ്പെടും, ഒരു പുനഃസൃഷ്ടി ഉണ്ടാകുമെന്ന് പറയുന്നത് ദുനിയാവിൽ വച്ചല്ല. പക്ഷെ ഇവരുടെ ചോദ്യത്തിൽ അവർ പലപ്പോഴും പറയാറുണ്ട്, ഖുർആനിൽ തന്നെ മറ്റു ചില സൂറത്തുകൾ ആയത്തുകളിൽ കാണാൻ സാധിക്കും, എങ്കിലൊന്ന് കൊണ്ടുവരുവീൻ ഞങ്ങളുടെ പൂർവികന്മാരെ. അതാണ് നേരത്തെ ജാസിയ സൂറത്തിൽ പറഞ്ഞത്, قالوا ائتوا بآبائنا إن كنتم صادقين. അവർ പറഞ്ഞു, ائتوا بآبائنا, ഞങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ കൊണ്ടുവരുവീൻ. അവർ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ മുമ്പിലേക്ക്, ഈ ദുനിയാവിലേക്ക് അവരെ ഒന്ന് കൊണ്ടുവരുവീൻ. എത്രയോ മുമ്പ് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെയൊക്കെ കൊണ്ടുവന്ന് തരുവീൻ. ഇൻ കുന്തും സ്വാദിഖീൻ, മരണശേഷമൊരു ജീവിതമുണ്ടെന്ന് നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ എന്നാണ് വാദം. അപ്പോൾ അത് തീർത്തും വിഡ്ഢിത്തരമാണ് അവരുടെ ആ വാദവും ആ സംസാരവും എന്ന്

0: പൂർവ പിതാക്കന്മാരും മാത്രമല്ല അവസാനകാലക്കാരും ലമജുമൂഊൻ, ഒരുമിച്ചു കൂട്ടപ്പെടുന്നവർ തന്നെയാകുന്നു. അതെന്നാണ്? ഈ ദുനിയാവിലല്ല, ഇലാ മീഖാത്തി യൗമിൻ മഅലൂം, ഒരു നിർണിതമായ ദിവസത്തിൽ, അഥവാ പരലോകത്ത് ഖിയാമത്ത് നാളിൽ. അതാണ് സൂറത്തുൽ വാഖിയയിലെ 49:50 വചനത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞത്. തുടർന്ന് 18-ാമത്തെ വചനം,
1: ഖുൽ നഅം വ അൻതും ദാഖിറൂൻ,
0: അവരുടെ ചോദ്യം ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്നാണ് അള്ളാഹുവിൻ്റെ മറുപടി. ഖുൽ, നബിയെ പറയുക,
1: നഅം,
0: അതെ എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. പക്ഷേ വ അൻതും, നിങ്ങൾ, ദാഖിറൂൻ, ഇവിടെയുള്ള വലിയ വലിയ ആളുകളാണെന്ന ഭാവത്തിലുള്ള ആ നടത്തമുണ്ടല്ലോ, നിങ്ങളുടെ ധിക്കാരപരമായ സംസാരവും ധിക്കാരപരമായ ജീവിതവും, ഞങ്ങളാണ് കേമന്മാർ എന്ന ഭാവവും, ഇതല്ല പരലോകത്തുണ്ടാവുക. അതാണ് അൻതും, നിങ്ങൾ, ദാഖിറൂൻ, നിന്ദ്യരായിട്ടാണ്, അപമാനിതരായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ദഹറ യദ്ഖറു ദഹ്റൻ എന്നാണ് ആ പദം. ദഹറ എന്ന് പറഞ്ഞാൽ നിന്ദ്യനായി, അപമാനിതനായി എന്നാണ്. അതിൽ നിന്നാണ് ദാഖിറൂൻ, അതിൻ്റെ ബഹുവചനമാണ്, ദാഖിർ എന്നതിൻ്റെ ബഹുവചനമാണ് ദാഖിറൂൻ, അപമാനിതർ. യഥാർത്ഥത്തിൽ വിശ്വാസികളെ കണ്ടുകൊണ്ട് വിശ്വാസികളെക്കുറിച്ച് ഭൗതികന്മാരായ ആളുകൾ പറയാറുള്ളത്, ഇവർ ലോകം തിരിയാത്തവരാണ്, ഇവർ ഒരു പ്രതാപവുമില്ലാത്തവരാണ്, ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന രൂപത്തിലാണ്. സത്യത്തിൽ ആരാണ് പ്രതാപവാന്മാർ, ആരാണ് ഇസ്സത്തുള്ളവർ, ആർക്കാണ് സത്യത്തിൽ യഥാർത്ഥമായ അഭിമാനമുള്ളതെന്നത് ഖിയാമത്ത് നാളിൽ തിരിച്ചറിയുമെന്നും ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യബ്അസുക്കുമുല്ലാഹു അസ്സവജല്ല ഹാലത്ത കൗനിക്കും ദാഖിരീൻ, അള്ളാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക അപമാനിതരായിട്ടായിരിക്കും, അഥവാ അദില്ലാ സാഗിരീന, നിന്ദ്യന്മാരായി, ഏറ്റവും താഴ്ന്നവരായ നിലയിൽ. വഹാദ കമ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിദാലിക റജുൽ അല്ലദി നസലത്ത് ഫീഹിൽ ആയാത്തുൽ ഖവാതീം മിൻ സൂറത്ത് യാസീൻ. ഒരു മനുഷ്യന്റെ കാര്യത്തിലാണ് സൂറത്ത് യാസീനിലെ ചില വചനങ്ങൾ അവതരിപ്പിച്ചതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ആ മനുഷ്യന്റെ കാര്യമാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. എന്താണ് ആ മനുഷ്യന്റെ കാര്യം? സൂറത്ത് യാസീനിലെ ചില ആയത്തിറങ്ങിയപ്പോൾ ഒരു എല്ലിൻ്റെ കഷ്ണമെടുത്ത് അത് പൊടിച്ച് പൊടിയാക്കിയിട്ട് തൻ്റെ കയ്യിൽ വെച്ച് ആ മനുഷ്യൻ പറഞ്ഞു, എന്ത്? അയുഹ്യില്ലാഹു ഹാദാ ബഅദമാ അറം, ഈ എല്ല്, ഈ നുരുമ്പിയ എല്ലുകളാണോ അള്ളാഹ് വീണ്ടും ജീവിപ്പിക്കുമെന്ന് പറയുന്നത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു,
1: നഅം യുമീതുക് സുമ്മ യുഹ്യീക് സുമ്മ യുഹ്യീക് സുമ്മ യുദ്ഖിലുക ജഹന്നം,
0: അള്ളാഹു നിന്നെ മരിപ്പിക്കും, പിന്നെ അള്ളാഹു ജീവിപ്പിക്കും, വീണ്ടും അള്ളാഹു ജീവിപ്പിക്കും, സുമ്മ യുദ്ഖിലുക ജഹന്നം, പിന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഈ വചനം ഓതി.
1: അവലം യറൽ ഇൻസാനു അന്ന ഖലഖനാഹു മിൻ നുത്ഫതിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ,
0: മനുഷ്യൻ കാണുന്നില്ലേ, തീർച്ചയായും ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നു, എന്നിട്ടവൻ തർക്കിക്കുന്നവനായി മാറിയിരിക്കുന്നു. ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ, എത്ര അർത്ഥവത്താണ്, എത്ര ചിന്തോദ്ദീപകമാണ് ഈ വചനം. വളരെ നിസ്സാരനായ മനുഷ്യനാണ് അള്ളാഹുവിനെക്കുറിച്ച്, മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച്, മതപരമായ അധ്യാപനങ്ങളെക്കുറിച്ച് പരിഹാസപൂർവ്വം സംസാരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വദറബലന മസലൻ വനസിയ ഖൽഖ, നേരത്തെ മറ്റൊരു വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലും ഈ വചനം എടുത്തു പറയുകയുണ്ടായി. അവൻ നമുക്ക് ഉദാഹരണം പറയുന്നു, സ്വന്തം സൃഷ്ടിപ്പാകട്ടെ അവൻ വിസ്മരിക്കുകയും ചെയ്യുന്നു. ആ വചനത്തിൻ്റെ അവസാനം വരെ പ്രവാചകൻ ഓതിക്കേൾപ്പിക്കുകയുണ്ടായി. മറ്റൊന്ന്, ഈ വചനം ഖുൽ, നബിയെ പറയുക,
1: നഅം,
0: അതെ, ഹാദിഹി ലിത്തസ്ദീഖി, അള്ളാഹു ഇവിടെ അതേ എന്ന് പറഞ്ഞത് സത്യമായും സംഭവിക്കും.

0: മരണശേഷം നിങ്ങളെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെയും എന്നു വേണ്ട, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, ഒരു സംശയവും വേണ്ട എന്ന അർത്ഥത്തിലാണ് നഅം എന്ന് പറഞ്ഞതെന്ന് അല്ലാമ ഉസൈമീൻ റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. യഅനി അന്നക്കും നഅം അന്നക്കും സതുബ്അസൂന യൗമൽ ഖിയാമ, നിങ്ങൾ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ബഅദ അൻ കുൻതും തുറാബൻ വഇലാമ, നിങ്ങൾ എല്ലും മണ്ണുമായതിനു ശേഷം. വലാക്കിന്നക്കും ലാ തുബ്അസൂൻ, പക്ഷേ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല. കമാ അൻതും അലൈഹി ഫിദ്ദുനിയാ ഫീ ഇസ്സതിൻ വതറഫിൻ, നിങ്ങളിപ്പോഴുള്ള പ്രതാപമുണ്ടല്ലോ, സുഗലോലുപതയുണ്ടല്ലോ, ആ സുഗലോലുപതയിലും പ്രതാപത്തിലുമല്ല നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ബൽ വ അൻതും ദാഖിറൂൻ, അപമാനിതരായ രൂപത്തിൽ. സാഖിറൂൻ, നിന്ദ്യരായ രൂപത്തിലാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അതാണ് ആ വചനം അറിയിക്കുന്നത്. വദ്ദുഖൂറു ബിമഅനാ അസ്സിഗാർ വദ്ദുല്ല്, ദുഖൂർ എന്ന് പറഞ്ഞാൽ നിന്ദ്യത, അപമാനം എന്നൊക്കെയാണ് അർത്ഥം. യഅനി അന്നഹും യുബഅസൂന യൗമൽ ഖിയാമ അലാ വജ്ഹി സ്സിഗാരി ലാ അലാ മാ കാനു അലൈഹി ഫിദ്ദുനിയാ കമാ ഖാല തആല, ഈ ദുനിയാവിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, മതത്തെ നിഷേധിക്കുന്ന, പരലോകത്തെ കളവാക്കുന്ന ആളുകളുണ്ടല്ലോ, വലിയ ഖേമന്മാരായി നടിക്കുന്ന ആളുകൾ, അവർ ഇന്നുള്ള അവസ്ഥയിലല്ല പരലോകത്ത് അവരെ കാണാൻ സാധിക്കുക. സൂറത്ത് ഷൂറയിലെ 45-ാമത്തെ വചനത്തിന് കാണാം. വതറാഹും യുഅറദൂന അലൈഹാ ഖാശിഈന മിനദ്ദുല്ല് യാദുറൂന മിൻ ത്വർഫിൻ ഖഫി, വതറാഹും, അവരെ നിങ്ങൾക്ക് കാണാം. യുഅറദൂന അലൈഹാ, നരകത്തിങ്കൽ ഹാജരാക്കപ്പെടുമ്പോൾ, പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ, എങ്ങനെ? ഖാശിഈൻ, തല താഴ്ത്തിയവരായ നിലയിൽ. മിനദ്ദുല്ലി, അപമാനത്താൽ. യൻദുറൂന മിൻ ത്വർഫിൻ ഖഫി, വളരെ നേർത്ത ഒരു നോട്ടം, കണ്ണ് താഴ്ത്തിയ ഒരു നോട്ടമായിരിക്കും അവർ നോക്കുക എന്ന് പറഞ്ഞാൽ, അപമാനഭാരം കൊണ്ട് തല നിവർത്താൻ പോലും അവർക്ക് സാധ്യമാവുകയില്ല. അത്തരം ദുരവസ്ഥയെ തൊട്ട് വിശ്വാസികളായ നമ്മെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അന്നൽ മുഅ്മിനീന ബിദാലിക്, എന്നാൽ വിശ്വാസികളാകട്ടെ, യുഹ്ഷറൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. അഇസ്സ, അഇസ്സതൻ, വളരെ പ്രതാപവാന്മാരായ നിലയിൽ. വവജുഹുഹു അന്നഹു കാന ജസാഉ ഹാഉലാഇൽ മുകദ്ദിബീന അന്നഹും യുഹ്ഷറൂന അലാ വജ്ഹി സ്സിഗാരി വദ്ദില്ലി വ അന്നൽ അക്സ യകൂനു ബിൽ അക്സ്. ലേ, ഇവിടെ പ്രതാപം നടിച്ച, ധിക്കാരം കാണിച്ച, അഹങ്കാരം കാണിച്ച ആളുകൾ പരലോകത്ത് അവർ ഏറ്റവും നിന്ദ്യന്മാരായിരിക്കും. എന്നാൽ ഇവിടെ വളരെ വിനയത്തോടുകൂടി, എളിമയോടുകൂടി, താഴ്മയോടുകൂടി ജീവിച്ച ആളുകൾ നാളെ പരലോകത്ത് ഏറ്റവും പ്രതാപവാന്മാരായിരിക്കുമെന്നും ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു. അതുകൊണ്ട് ആ വചനം ഖുൽ നഅം വ അൻതും ദാഖിറൂൻ, നബിയെ പറയുക, അതെ, തീർച്ചയായും എന്നർത്ഥം. മരണശേഷമൊരു ജീവിതമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് പറയുന്നു. തുടർന്ന് പറയുന്നു, വ അൻതും, നിങ്ങൾ. ദാഖിറൂൻ, അപമാനിതരായിരിക്കും, നിന്ദ്യന്മാരായിരിക്കും. തുടർന്ന് 16-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്ന കാര്യം 19-ാമത്തെ വചനത്തിൽ,
1: ഫഇന്നമാ ഹിയ സജറതും വാഹിദതും ഫഇദാഹും യൻദുറൂൻ. ഫഇന്നമാ ഹിയ,
0: എന്നാൽ തീർച്ചയായും അത്. സജറതുൻ, ഘോരമായ ഒരു ശബ്ദമായിരിക്കും. വാഹിദ, ഒരൊറ്റ ശബ്ദം, ഒരു അട്ടഹാസം. ഫഇദാഹും, അപ്പോൾ അവർ. യൻദുറൂൻ, നോക്കുന്നവരായിരിക്കും. അഥവാ സത്യനിഷേധികൾ നിഷേധിക്കുന്ന മരണശേഷമുള്ള ജീവിതം, അല്ലെങ്കിൽ ഖിയാമത്ത് നാള്, അതെങ്ങനെയാണ് സംഭവിക്കുക എന്നാണ് ഈ വചനത്തിൽ അള്ളാഹ് വ്യക്തമാക്കുന്നത്. മറ്റു പല വചനങ്ങളിലും വളരെ വിശദമായി തന്നെ അതിൻ്റെ സംഭവ്യതയെക്കുറിച്ച് അള്ളാഹു എടുത്തു പറഞ്ഞു കാണാൻ സാധിക്കും. ഇതിൽ ഫഇന്നമഹിയ, എന്നാൽ തീർച്ചയായും അത്, സജറത്തുൻ, സജറ എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചു എന്നാണ്, അതിനാണ് സജറത്ത് എന്ന പദം വരുന്നത്. ഘോരമായ ശബ്ദം, അട്ടഹാസം, അതൊരു ഘോരമായ ശബ്ദമായിരിക്കും. വാഹിദ, ഒരൊറ്റ ശബ്ദം. ആ വാഹിദത്ത് എന്നത് അതിൻ്റെ വിശേഷണമായി പറഞ്ഞത് അതിന് ശക്തി കൂട്ടാൻ വേണ്ടിയാണ്, ശക്തമായ ശബ്ദം എന്നർത്ഥത്തിലാണ്. ഫഇദാഹും, അപ്പോൾ അവർ, ഈ ദിവസത്തെ നിഷേധിക്കുന്നവർ, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവർ, അതാണ് ഫഇദാഹും, അവർ യദുറൂൻ, നോക്കുന്നവരായിരിക്കും. വൽ മുറാദു ബിസ്സജറ അസ്സൈഹത്തു സാനിയ വന്നഫ്ഹത്തു സാനിയ. മുഫസ്സിറീങ്ങൾ പറയുന്നു, ഈ സജറത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഘോരമായ ശബ്ദമായിരിക്കും, അഥവാ രണ്ടാമത്തെ കാഹളത്തിലെ ഊത്തായിരിക്കും. വനുഫിഖ ഫിസ്സൂരി ഫസ്വഇഖ മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്. സൂറത്ത് സുമറിൽ കാണാം, കാഹളത്തിൽ ഊതപ്പെടും. ഫസ്വഇഖ മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, അപ്പോൾ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ ബോധരഹിതരായി വീഴും, മരിച്ചു വീഴും. ഇല്ലാ മാ ശാ അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ. തുടർന്ന് പറയുന്നു, ثم نفخ فيه اخرى فاذا هم قيام ينظرون. ثم പിന്നെ نفخ فيه اخرى, അതിൽ മറ്റൊരു ഊത്തുകൂടി ഊതപ്പെടും. ഫഇദാഹും, അപ്പോൾ അവർ, ഖിയാമു യൻദുറൂൻ, എഴുന്നേറ്റ് നോക്കുന്നവരായിരിക്കും. ഈ പറഞ്ഞ അന്ന ലമീറ യർജു ഇല ജമീഇൽ ഖലായിഖി, അവിടെ പറഞ്ഞ അവർ എന്ന് പറയുന്നത് എല്ലാ സൃഷ്ടികളും. വൽ വാഖിഉ അന്ന ജമീഇൽ ഖലായിഖ് തഖ്റുജു ബിഹാദിഹി സ്വൈഹ ഫഇദാഹും യൻദുറൂന മഅ അന്നൽ ആയ തഹ്തമിലു അൻ യകൂന അൽ മഅന അൽ ഇൻതിലാർ വന്നദർ. അവിടെ നോക്കുക എന്ന് പറഞ്ഞാൽ അവർ കാത്തിരിക്കും, അവർ പ്രതീക്ഷിക്കും എന്നും ആകാം. സൂറത്ത് സുഹ്റുഫിൽ അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഹൽ യദുറൂന ഇല്ലാ സാഅതൻ ആ തഅതിയഹും ബഗ്ത. ഹൽ യദുറൂന, അവർ കാത്തിരിക്കുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിലാണെന്ന് ചില മുഫസ്സിറീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫഇദാഹും ഖിയാമു യൻദുറൂൻ, അവർ എഴുന്നേറ്റുകൊണ്ട് കാത്തിരിക്കുന്നവരായിരിക്കും എന്നും അതൊരു വ്യാഖ്യാനമുണ്ട്. എന്നതുപോലെ തന്നെ അവർ എഴുന്നേറ്റുകൊണ്ട് നോക്കുന്നവരായിരിക്കും എന്നും അർത്ഥമുണ്ട്. കാത്തിരിക്കുന്നവരായിരിക്കും എന്ന് പറയാൻ സൂറത്ത് സുഹ്റുഫിലെ 66-ാമത്തെ വചനമാണ് തെളിവ്. ഹൽ യൻദുറൂന, അവർ കാത്തിരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്നുവോ, ഇല്ലാ സാഅതൻ, അന്ത്യനാളിനെയല്ലാതെ, അതാകട്ടെ, അൻ തഅതിയഹും ബഗ്ത, പെട്ടെന്നായിരിക്കും അവരിലേക്ക് വരിക. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിൽ പറഞ്ഞ, അഥവാ ഫഇന്നമഹിയ സജറത്തുൻ വാഹിദ, എന്നാൽ തീർച്ചയായും അത് ഘോരമായൊരു ശബ്ദമായിരിക്കുമെന്ന് പറഞ്ഞ ആ വചനം നാം ഏവരെയും ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് പരാമർശം. രണ്ടാമത്തെ കാഹളത്തിൽ ഊത്തിനു ശേഷമാണ് ഇത് സംഭവിക്കുക. ആ കാര്യമാണ് അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞത്, ഫഇദാഹും യദുറൂൻ, അപ്പോൾ അവർ നോക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്നവരായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്ന അന്ത്യനാളിനെക്കുറിച്ചുള്ള ദൃഢമായ വിശ്വാസം മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ, ആ ഖിയാമത്ത് നാളിൽ സജ്ജനങ്ങളുടെ കൂടെ, അമ്പിയാക്കന്മാരുടെ കൂടെ, ശുഹദാക്കന്മാരുടെ കൂടെ, എല്ലാ സജ്ജനങ്ങളുടെയും കൂടെ അണിചേരാൻ, അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിനാവശ്യമായ തരത്തിലുള്ള ഇസ്ലാമികമായ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തുക, അതാണ് ഇത്തരത്തിലുള്ള വചനങ്ങൾ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ, ഗുണപാഠങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഗ്രന്ഥം യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുമുള്ള എല്ലാ നിലയിലുമുള്ള തൗഫീക്ക് നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ആദർശങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്ക്, സമസൃഷ്ടികൾക്കു കൂടി പകർന്നു നൽകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ وعلى آله وأصحابه أجمعين.
2: بارك الله فيكم. നാം കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം പഠിച്ചത് സൂറത്തു സ്വാഫാത്തിലെ 17 മുതൽ 19 കൂടിയ വചനങ്ങളാണ്. നമുക്കായി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഈ രൂപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീനു ശേഷം മീമ് ഖൈറമ്മി, തൻവീനു ശേഷം മീമ് വന്നാൽ ഇദ്ഗാം കാമിൽ. പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറം മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ. നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

42-ാം അധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ബാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ബാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല യഹൂദു അല്ല യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്ഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്. സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ. നുസുബ് സ്വാദിന് ബൊമ്മ്, സീനെ കൊണ്ടല്ല വായിക്കണം. നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബിയൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീനു ശേഷം യ വന്നാൽ ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഷദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബിയൂഫിദൂൻ. അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آيات خاشعة أبصارهم ترهقهم ذلة. إبدا خاشعة خا توند إبدا إتو مغل باغ مانا خا إنا دين مخرج أدو بولتنا عين خاشعة ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും. തൻവീന് ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീന് ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിന് അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്. സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ്. തർഹഖുഹും അല്ല, ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم. اليوم അല്ല, യൗമാണ്. യാ

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈം. ലോകപ്രശസ്തരായി മാറിയ കുഞ്ഞു കാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ ഇൻഷിഖാഖിൻ്റെ പാരായണം നിർവഹിക്കുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മാഷാ അള്ളാ ജസാക്ക് അള്ളാഹു ഖൈറ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഇൻഷിഖാഖിന്റെ പാരായണം നിർവഹിച്ചത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: പരിശുദ്ധ ഖുർആനിന്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ

0: ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: കേൾവി അല്ലാഹുവിൻ്റെ അതിമഹത്തായൊരു അനുഗ്രഹമാകുന്നു. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരവസരം. പീസ് ഖുർആൻ റേഡിയോ, ഖതമുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷേഖ് മെഹർ അൽ മോഖലി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖതമുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ ജുസ് ആണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് മെഹർ അൽ മോക്കലി.
1: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്? അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അറിവ് നേടുന്നവൻ്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവൻ്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിന്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിന്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ല, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ സൂറ ഇൻസാൻ 23 മുതൽ 31 വരെയുള്ള വചനങ്ങൾ കൃത്യമായി പാരായണം ചെയ്യാൻ ശ്രോതാക്കളെ പഠിപ്പിക്കുന്നു. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഒമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബി അജ്മൈൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, സൂറത്തു ദഹറിൻ്റെ അവസാന ഭാഗം നോക്കാം. 23 ആയത്ത് മുതൽ ഇന്ന നഹ്നു നസ്സൽന, ഇന്ന നൂൻ ശബ്ദമുള്ളത് നന്നായിട്ട് മണിക്കുക. അലൈക്കൽ ഖുർആന തൻസീല, നൂൻ സാക്കിന് ശേഷം സാ. ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുത്ഇ മിൻഹും, നൂൻ സാക്കിന് ശേഷം ഹാ. ഇൽഹാർ ഈമാനൻ ഔ, വീണ്ടും ഇൽഹാർ, തൻവിന് ശേഷം ഹംസ. വദ്കുരി ഇസ്മ റബ്ബിക ബുക്ര തൗവ, തൻവിന് ശേഷം വാവ്. ഇദ്ഗാം ബിഗുന്ന. ومن الليل فاسجد له وسبحه. سبحه ചാർന ശ്രദ്ധിക്കണം. സബ്ബിഹ് ആദ്യ ഹ പിന്നെ ഹ. സബ്ബിഹു പറഞ്ഞാട്ടോ മക്കളെ. വസബ്ബിഹു
2: വസബ്ബിഹു
1: ലൈലൻ തവീല, തൻവിന് ശേഷം ത. ഇഖ്ഫ നന്നായിട്ട് മണിക്കണം. ഇന്നഹ ഉലായി, ആ ഉലായിൽ രണ്ട് മദ് മുത്തസിലുണ്ട്. പിന്നെ ലായി യുഹിബ്ബൂന അൽആജിലത വയദറൂന വറാഅഹും. മുത്തസില്, മദ് മുത്തസിൽ. യൗമൻസ തൻവിന് ശേഷം സ. ഇഖ്ഫ നഹ്നു ഖലഖനാഹു വശദദ്നാ അസ്റഹു വഇദാ ശഇനാ ബദ്ദൽനാ അംസാലഹും തബ്ദീല. ഇന്ന ഹാദിഹി നൂൻ ശബ്ദ നന്നായിട്ട് മണിക്കുക. തദ്കിറ അവിടെ നിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ തൻവിന് ശേഷം ഫ. തദ്കിറ തൗഫ ചേർത്തോതാണെങ്കിൽ. പിന്നെ ഫമൻ ഷ, തൻവിന് ശേഷം ഷ ഷീന് നന്നായിട്ട് മണിക്കുക. ഷാ അ മദ് മുത്തസിൽ. ഇലാ റബ്ബിഹി ചെറിയൊരു മദ് അവിടെ. ഉമാത്ത ഷാ ഉന വീണ്ടും മദ് മുത്തസിൽ. ഇല്ലാ അവിടെ മദ് മുംഫസിൽ. പിന്നെ അയ്യഷ വീണ്ടും നൂൻസാക്കിന് ശേഷം യാ ആണ്. ഇതുവാം ഉന്ന. പിന്നെ ഷാ അ മദ് മുത്തസിൽ. ഇന്നല്ലാഹ ഇന്ന നൂൻഷദ്. കാന അലീമൻ തന്നിന് ശേഷം ഹ. ഇൽഹാറാണ്. യുദ്ഖിലു മൻ യഷാ വീണ്ടും നൂൻസാക്കിന് ശേഷം യാ. ഇദ്ഗാം ബിഗുന്ന. ഇഷാഉ മദ് മുത്തസിൽ. അല്ലാഹു അഅദ്ദലഹും അദാബൻ അലീമ ഇൽഹാർ. അപ്പോൾ നമുക്ക് ഓതിയോണ്ട് മുഴുവനാക്കാം, സൂറത്തുദ്ദഹർ മുഴുവനാക്കാം.

ഫസ്ബിർ, അവിടെ നല്ല പറഞ്ഞ ര, ഫസ്ബിർ, ഫസ്ബിർ ലി, അങ്ങനെ ഫസ്ബിർ ലി ഹുക്മി റബ്ബിക, ഒന്നുകൂടി മതി.

0: അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അപ്പോ സൂറത്തുദ്ദഹർ കഴിഞ്ഞു. സൂറത്തുദ്ദഹറിന് സൂറത്തുൽ ഇൻസാൻ എന്നും പേരുണ്ട്, സൂറത്തുൽ ഇൻസാൻ. അപ്പോ ആ സൂറത്ത് കഴിഞ്ഞു. ഇൻഷാല്ലാ ഇനി അടുത്ത സൂറത്ത് സൂറത്തുൽ ഖിയാമ, അത് അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാല്ലാ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ സൂറ ഇൻസാൻ 23 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ പഠിച്ചു കഴിഞ്ഞത്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
6: الحمد لله